അടുത്ത ഗാനത്തിൻ്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീത സംവിധാനം എം ജി രാധാകൃഷ്ണൻ, പാടിയത് എം ജി ശ്രീകുമാർ, ചിത്രം കിന്നരിപ്പുഴയോരം.

0: ആകാശവാണി
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ സേതു ബന്ധാസനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ഷാൻ എസ് ബി.
0: സേതു ബന്ധാസനം അഥവാ ബ്രിഡ്ജ് പോസ് പരിശീലന ക്രമം: ആദ്യം ഇരുകാലുകളും ചേർത്ത് വെച്ച് ഇരുകൈകളും ശരീരത്തിനോട് ചേർത്ത് നീണ്ട് നിവർന്ന് കിടക്കുക. ഇങ്ങനെ നീണ്ട് നിവർന്ന് മലർന്നു കിടന്ന ശേഷം സ്വാഭാവികമായ ശ്വസന പ്രക്രിയ നിലനിർത്തുക. 3 മുതൽ 5 തവണ ഇപ്രകാരം ശ്വസന പ്രക്രിയ നിലനിർത്തിയതിനു ശേഷം മെല്ലെ ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് ഇരുകാലുകളും മടക്കി പൃഷ്ഠത്തിനോടടുപ്പിച്ച് പാദങ്ങൾ 6 ഇഞ്ച് അകലത്തിൽ മുട്ടുകൾ മേലോട്ടാക്കി കുത്തിവെക്കുക. ഇപ്രകാരം കുത്തിവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൃഷ്ഠഭാഗത്തിനോട് ചേർന്ന് തന്നെ കാലിൻ്റെ ഉപ്പുറ്റികൾ വരണം എന്നുള്ളതാണ്. ശേഷം ഇരുകൈകൾ കൊണ്ടും ഇരുകാലിൻ്റെ കുഴകളിൽ പിടിക്കുക. വളരെ ശക്തമായും ദൃഢതയോടുകൂടിയും ഇരുകാൽ കുഴകളിലും പിടിച്ച ശേഷം ദീർഘമായി ശ്വസിച്ചുകൊണ്ട് മെല്ലെ ശ്വാസം വിട്ടുകൊണ്ട് ഉടലും അരക്കെട്ടും ചെറിയൊരു കുതിപ്പോടുകൂടി ആവുന്നത്ര മേലോട്ടുയർത്തുക. ഇപ്രകാരം 10 മുതൽ 15 സെക്കൻഡ് നിന്ന ശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഉടലും അരക്കെട്ടും താഴേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇപ്രകാരം ചെയ്യുന്ന സമയം യാതാലൊരു കാരണവശാലും ശരീരത്തിൻ്റെ ഭാരം പൂർണ്ണമായും തലയുടെ ഭാഗത്തേക്ക് കൊടുക്കാതെ ശ്രദ്ധിക്കുക. കൈയിൻ്റെ സപ്പോർട്ടുള്ളതിനാൽ യാതാലൊരു കാരണവശാലും വീഴ്ന്നു പോകും എന്നുള്ള ഭയം ഉണ്ടാകേണ്ടതില്ല. സേതു ബന്ധാസനം ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ: നടുവേദന മാറ്റുന്നതിനും അടിവയറിലെ അവയവങ്ങൾക്ക് ദൃഢത നൽകുന്നതിനും ശ്വാസകോശം ഹൃദയം ഇവയ്ക്ക് നല്ല വ്യായാമം കിട്ടുന്നതിനും സേതു ബന്ധാസനം വളരെ ഉത്തമമാണ്. ഇതോടൊപ്പം തോളെല്ലുകളുടെ ഉറപ്പിനും പേശികളുടെ ഉണർവിനും ഇത് വളരെ ഉത്തമമാണ്. ഇടുപ്പും അരക്കെട്ടും മേലോട്ടുയർത്തുന്നത് കൊണ്ട് തന്നെ സയാറ്റിക്ക പോലെയുള്ള ബുദ്ധിമുട്ടുകൾക്കും നടുവേദന IVDP അഥവാ ഡിസ്ക് ബൾജ് പോലുള്ള അവസ്ഥകൾക്കും ഇത് വളരെയധികം ഗുണകരമായതാണ്. സേതു ബന്ധാസനം ഒഴിവാക്കേണ്ട അവസരങ്ങൾ: നട്ടെല്ലുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകൾക്ക് ശേഷം, അതുപോലെ തന്നെ വാരിയെല്ലുകളുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകൾ, ഹൃദ്രോഗങ്ങൾ. ഹൃദ്രോഗം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് കഠിനമായ ഹൃദ്രോഗങ്ങളാണ്. അല്ലാത്ത അവസ്ഥകളിൽ സേതു ബന്ധാസനം വളരെ ഗുണകരമാണെങ്കിലും കഠിനമായ ഹൃദ്രോഗമുള്ള അവസ്ഥകളിൽ ഒഴിവാക്കുന്നത് നല്ലതാണ്.
2: സേതു ബന്ധാസനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഷാൻ എസ് ബി.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഈ ഗാനം പാടിയത് പി ജയചന്ദ്രനും ചിത്രയും. കണ്ണൂർ രാജന്റെ സംഗീതം, രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. ചിത്രം നിന്നിഷ്ടം എന്നിഷ്ടം.

0: ഹലോ
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നേ.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: എന്റെ എന്റെ ഇത് മാത്രം. ഈ ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം, RK ദാമോദരന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: കാൽ പന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
1: എൽഇഡി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ, 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
0: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് സ്വാഗതം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാലയായ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം വിവരിക്കുന്ന സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിൽ സത്യാഗ്രഹം എന്ന സമരമുറ എങ്ങനെ രൂപപ്പെട്ടുവെന്ന് ഗാന്ധിജി വിവരിക്കുന്നു. സമരത്തിന് തുടക്കം മുതൽ പല രൂപമാറ്റങ്ങൾ ഉണ്ടായി എങ്കിലും അതിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ഗാന്ധിജി സത്യത്തെ കൈവിട്ടില്ല. എതിർഭാഗം വാഗ്ദാന ലംഘനങ്ങൾ നടത്തുമ്പോഴും ഗാന്ധിജി സത്യത്തെ മുറുകെ പിടിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ ഭരണാധികാരികൾ ഇന്ത്യക്കാരുടെ മേൽ അടിച്ചേൽപ്പിച്ച കരി നിയമത്തിനെതിരെയുള്ള സമരം ഗാന്ധിജി എങ്ങനെ തുടർന്നു കൊണ്ടുപോയി എന്ന് നമുക്ക് നോക്കാം. സത്യാഗ്രഹത്തിൽ പ്രവേശന നിയന്ത്രണ നിയമത്തെ കൂടി ഉൾപ്പെടുത്തിയതുകൊണ്ട് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർക്ക് ട്രാൻസ്വാളിൽ പ്രവേശിക്കുവാൻ അധികാരമുണ്ടോ എന്ന് പരീക്ഷിക്കുക ഇപ്പോൾ ഇന്ത്യക്കാരുടെ കടമയായി തീർന്നു. പരീക്ഷ നടത്തുന്നത് സാധാരണക്കാരനായ ഒരു ഇന്ത്യക്കാരൻ മുഖേനയല്ല വേണ്ടതെന്ന് കമ്മിറ്റി തീർച്ചപ്പെടുത്തി. പുതിയ നിയമപ്രകാരം നിരോധിക്കപ്പെട്ട ഇന്ത്യക്കാർക്ക് സ്വീകാര്യമായ വിധമുള്ള നിർവചനത്തിൻ്റെ നാലതിരിൽ പെടാത്ത ഒരു ഇന്ത്യക്കാരൻ ട്രാൻസ്വാളിൽ പ്രവേശിച്ച് ജയിലിൽ പോകണം എന്നായിരുന്നു വിചാരം. ഒരു യൂറോപ്യൻ ഭാഷയറിയാത്ത ആരെയും നിരോധിക്കപ്പെട്ട കുടിയേറ്റക്കാരനായി കരുതണമെന്ന് വകുപ്പ് നിയമത്തിലുണ്ട്. അതിനാൽ ഇംഗ്ലീഷ് അറിയുന്നവനും എന്നാൽ മുമ്പ് ട്രാൻസ്വാളിലേക്ക് വന്നിട്ടില്ലാത്തവനുമായ ഒരു ഇന്ത്യക്കാരൻ വേണം ആ രാജ്യത്ത് പ്രവേശിക്കേണ്ടത് എന്ന് കമ്മിറ്റി തീർച്ചപ്പെടുത്തി. ധാരാളം ഇന്ത്യൻ യുവാക്കൾ അതിന് തയ്യാറായി. അവരിൽ നിന്ന് സൊറാബ്ജി ഷാപ്പർജി അടജാനിയായെ തിരഞ്ഞെടുത്തു. സൊറാബ്ജി ഒരു പാഴ്സിയായിരുന്നു. തെക്കേ ആഫ്രിക്കയിൽ എല്ലാ ദിക്കിലും കൂടി ഒരുപക്ഷെ 100-ൽ പാഴ്സികൾ ഉണ്ടായിരുന്നില്ല. പാഴ്സികളെക്കുറിച്ച് ഇന്ത്യയിൽ വെച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് തെക്കേ ആഫ്രിക്കയിലും എനിക്ക് അവരെക്കുറിച്ചുണ്ടായിരുന്നത്. ലോകത്തിൽ പാഴ്സികൾ 100,000-ൽ ഇത്ര ചെറിയൊരു സമുദായം വളരെ കാലമായി അതിൻ്റെ പ്രശസ്തി നിലനിർത്തുകയും അതിൻ്റെ ധർമ്മത്തോട് ചേർന്ന് നിൽക്കുകയും ദാനത്തിൽ അദ്വിതീയമായി വർത്തിക്കുകയും ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ സംഗതി തന്നെ അവരുടെ ഉത്കൃഷ്ട സ്വഭാവത്തിന് മതിയായ തെളിവാണ്. സൊറാബ്ജി ആകട്ടെ തനി സ്വർണം തന്നെയായിരുന്നു. അദ്ദേഹം സമരത്തിൽ ചേർന്ന കാലത്ത് ഞാൻ അദ്ദേഹവുമായി കുറച്ചേ പരിചയമുണ്ടായിരുന്നുള്ളൂ. സത്യാഗ്രഹത്തിൽ പങ്കുകൊള്ളുന്നതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. ഞാൻ പാഴ്സികളുടെ മഹാഗുണങ്ങളെ സ്നേഹിക്കുന്ന ഒരുവനാണെങ്കിലും ഒരു സമുദായമെന്ന നിലയ്ക്കുള്ള അവരുടെ ചില ദോഷങ്ങൾ അറിയാതിരുന്നില്ല. അതുകൊണ്ട് വിഷമഘട്ടങ്ങളിൽ സൊറാബ്ജി തൻ്റെ തത്വങ്ങളോട് ചേർന്ന് നിൽക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ടായി. എന്നാൽ ബന്ധപ്പെട്ട കക്ഷി മറിച്ചു വിചാരിക്കുമ്പോൾ സ്വന്തം സംശയങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകാതിരിക്കുന്നത് എൻ്റെ ഒരു പതിവായിരുന്നു. അതുകൊണ്ട് സൊറാബ്ജിയെ അദ്ദേഹം പറയുന്നത് വിശ്വസിച്ച് സ്വീകരിക്കണമെന്ന് ഞാൻ കമ്മിറ്റിക്ക് ശുപാർശ ചെയ്തു. ഒടുവിൽ സൊറാബ്ജി താനൊരൊന്നാന്തരം സത്യാഗ്രഹിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. അദ്ദേഹം ദീർഘകാലം ജയിൽവാസം അനുഭവിച്ച സത്യാഗ്രഹികളിൽ ഒരാളാണെന്ന് മാത്രമല്ല തൻ്റെ അഭിപ്രായങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ അർഹിക്കുമാറ് സമരത്തെക്കുറിച്ച് അഗാധമായി പഠിച്ച ഒരാളുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപദേശം എപ്പോഴും സ്ഥൈര്യത്തെയും വിവേകത്തെയും ദാനശീലത്തെയും ആലോചനയെയും വെളിവാക്കി. അദ്ദേഹം അഭിപ്രായങ്ങൾ അടിക്കടി മാറ്റിയിരുന്നില്ല. അദ്ദേഹം എത്രത്തോളം ഒരു പാഴ്സിയാണോ അത്രത്തോളം ഒരു ഇന്ത്യക്കാരനുമായിരുന്നു. സങ്കുചിതമായ സാമുദായിക മനോഭാവമാകുന്ന ദോഷത്തിൽ നിന്ന് കേവലം വിമുക്തനുമായിരുന്നു. സമരം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു നല്ല സത്യാഗ്രഹിക്ക് നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോകുവാൻ വേണ്ടി ഒരു സ്കോളർഷിപ്പ് നൽകാമെന്ന് ഡോക്ടർ മേത്ത ഏറ്റു. തിരഞ്ഞെടുക്കാൻ ഏൽപ്പിച്ചത് എന്നെയാണ്. അർഹിക്കുന്നവർ 2-3 ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ സുഹൃത്തുക്കൾക്കും തോന്നി വിവേചന ബുദ്ധിയിലും പരിണിതപ്രജ്ഞതയിലും സൊറാബ്ജിയോടടുക്കുവാൻ ആരുമില്ലെന്ന്. അതുകൊണ്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. തെക്കേ ആഫ്രിക്കയിലേക്ക് മടങ്ങി വന്നാൽ അദ്ദേഹം എൻ്റെ സ്ഥാനമെടുത്ത് ഇന്ത്യക്കാരെ സേവിക്കുമെന്നാണ് കരുതിയിരുന്നത്. സൊറാബ്ജി ഇന്ത്യക്കാരുടെ അനുഗ്രഹങ്ങളോടുകൂടി ഇംഗ്ലണ്ടിലേക്ക് പോയി ബാരിസ്റ്റർ ആവുകയും ചെയ്തു. ദക്ഷിണാഫ്രിക്കയിൽ വെച്ചു തന്നെ അദ്ദേഹം ഗോഖലയെ പരിചയപ്പെട്ടിരുന്നു. ഇംഗ്ലണ്ടിൽ വെച്ച് ആ ബന്ധം കൂടുതൽ അടുപ്പമുള്ളതായി. സൊറാബ്ജി ഗോഖലെയെ ഹഠാത് ആകർഷിച്ചു. ഇന്ത്യയിലേക്ക് മടങ്ങി വന്നപ്പോൾ ഗോഖലെ അദ്ദേഹത്തോട് ഭാരത സേവാ സംഘത്തിൽ ചേരുവാൻ ആവശ്യപ്പെട്ടു. സൊറാബ്ജി വിദ്യാർത്ഥികളുടെ ഇടയിൽ അത്യധികം പ്രശസ്തനായി തീർന്നു. എല്ലാവരുടെയും ദുഃഖങ്ങളിൽ അദ്ദേഹം പങ്കുകൊള്ളും. അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇംഗ്ലണ്ടിലെ ആഡംബരത്തിലും മോഡിയിലും അശുദ്ധമാക്കപ്പെട്ടില്ല. ഇംഗ്ലണ്ടിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് 30-ലധികം വയസ്സുണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ ഒരു സാമാന്യ ജ്ഞാനമേ ഉണ്ടായിരുന്നുള്ളൂ താനും. പക്ഷേ മനുഷ്യൻ്റെ സ്ഥിരോത്സാഹത്താൽ സ്പർശിക്കപ്പെടുമ്പോൾ ബുദ്ധിമുട്ടുകൾ തിരോഭവിക്കുന്നു. സൊറാബ്ജി ഒരു വിദ്യാർത്ഥിയുടെ ഒരു സംശുദ്ധ ജീവിതം നയിക്കുകയും പരീക്ഷയിൽ പാസ്സാവുകയും ചെയ്തു. എൻ്റെ കാലത്ത് നിയമപരീക്ഷ എളുപ്പമുള്ളതായിരുന്നു. ഇക്കാലത്താകട്ടെ ബാരിസ്റ്റർമാർക്ക് താരതമ്യേന വളരെയധികം കഷ്ടപ്പെട്ട് പഠിക്കേണ്ടതുണ്ട്. എന്നാൽ സൊറാബ്ജി പരാജയമറിഞ്ഞില്ല. ഇംഗ്ലണ്ടിൽ ശുശ്രൂഷാ സംഘം സ്ഥാപിച്ചപ്പോൾ അതിൽ ആദ്യമേ ചേർന്ന് അവസാനം വരെ നിലകൊണ്ടവരിലൊരാൾ അദ്ദേഹം മാത്രമത്രേ. ഈ സംഘത്തിനും സത്യാഗ്രഹമനുഷ്ഠിക്കേണ്ടി വന്നു. അവരിൽ പലരും വീണുപോയെങ്കിലും കീഴടങ്ങാത്തവരിൽ മുമ്പൻ സൊറാബ്ജിയായിരുന്നു. ശുശ്രൂഷാ സംഘത്തിൻ്റെ ഈ സത്യാഗ്രഹവും വിജയിച്ചുവെന്ന് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. അദ്ദേഹം ബാരിസ്റ്ററായ ശേഷം ഇംഗ്ലണ്ടിൽ നിന്ന് ജോഹന്നാസ്ബർഗിലേക്ക് മടങ്ങി വന്ന് അവിടെ കോടതിയിൽ പ്രാക്ടീസും ഇന്ത്യൻ സേവനവും ആരംഭിച്ചു. തെക്കേ ആഫ്രിക്കയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഓരോ എഴുത്തും സൊറാബ്ജിയെക്കുറിച്ചുള്ള സ്മൃതി കൊണ്ട് നിറഞ്ഞിരുന്നു. അദ്ദേഹം എപ്പോഴും എന്നെപ്പോലെ ലളിത ജീവിതം നയിക്കുന്നു. അഹംഭാവത്തിൻ്റെ ലവലേശം അദ്ദേഹത്തിനില്ല. അദ്ദേഹം ധനവാന്മാരോടും ദരിദ്രരോടും ഒരുപോലെ ഇടപെടുന്നു. എന്നാൽ ഈശ്വരൻ എത്രയ്ക്ക് ദയാലുവാണോ അത്രയ്ക്ക് ക്രൂരനുമാണെന്ന് തോന്നുന്നു. ക്ഷണത്തിൽ വർദ്ധിക്കുന്ന ഒരുതരം ക്ഷയരോഗം പിടിച്ച് സൊറാബ്ജി തൻ്റെ സ്നേഹഭാജനങ്ങളായി കഴിഞ്ഞ ഇന്ത്യക്കാരെ സ്വനാശത്തെക്കുറിച്ച് വിലപിക്കാനായി വിട്ടുകൊണ്ട് അല്പമാസങ്ങൾക്കുള്ളിൽ മരിച്ചുപോയി. ഇങ്ങനെ കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിന്ന രണ്ട് പ്രധാനികൾ കച്ചാലിയെയും സൊറാബ്ജിയും ഇന്ത്യക്കാർക്ക് നഷ്ടമായി. ഈ രണ്ടിലൊരാളെ തിരഞ്ഞെടുക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ എനിക്കെന്താണ് വേണ്ടതെന്ന് നിശ്ചയമില്ലാതാവും. വാസ്തവത്തിൽ ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ അത്യുത്കൃഷ്ടനായിരുന്നു. കച്ചാലിയ ഒരു നല്ല മുസൽമാനും ഒരു നല്ല ഇന്ത്യക്കാരനുമായിരുന്നതുപോലെ സൊറാബ്ജി ഒരു നല്ല പാഴ്സിയും ഒരു നല്ല ഇന്ത്യക്കാരനുമായിരുന്നു. പ്രവേശന നിയന്ത്രണ നിയമമനുസരിച്ച് ട്രാൻസ്വാളിൽ പാർക്കുവാനുള്ള അവകാശത്തെ പരീക്ഷിക്കുവാൻ വേണ്ടി സൊറാബ്ജി ആ രാജ്യത്ത് പ്രവേശിക്കുവാനുള്ള ഉദ്ദേശത്തെ കാലേകൂട്ടി ഗവൺമെൻറ്റിനെ അറിയിച്ച് ട്രാൻസ്വാളിൽ പ്രവേശിച്ചു. ഇങ്ങനെയൊന്നുണ്ടാവുമെന്ന് ഗവൺമെൻറ് കരുതിയിരുന്നില്ല. തന്നിമിത്തം പരസ്യമായി അതിർത്തി കടന്ന് രാജ്യത്ത് പ്രവേശിച്ച സൊറാബ്ജിയെ കണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഗവൺമെൻറ്റിന് പെട്ടെന്ന് തീർച്ചപ്പെടുത്തുവാൻ സാധിച്ചില്ല. പ്രവേശനം നിയന്ത്രിക്കുന്ന അധികൃതർക്ക് ഇതിനെക്കുറിച്ചറിയാം. സൊറാബ്ജി അദ്ദേഹത്തോട് താൻ പരീക്ഷണാർത്ഥം കരുതിക്കൂട്ടി ട്രാൻസ്വാളിൽ പ്രവേശിക്കുകയാണെന്ന് പറയുകയും തന്നെ അറസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ തനിക്ക് ഇംഗ്ലീഷ് അറിയാമോ എന്ന് പരീക്ഷിച്ചു നോക്കുകയോ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആ ഉദ്യോഗസ്ഥൻ തനിക്ക് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പരിജ്ഞാനത്തെപ്പറ്റി അറിവുള്ളത് കൊണ്ട് പരീക്ഷിച്ചു നോക്കേണ്ടതില്ല എന്ന് മറുപടി പറഞ്ഞു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാൻ ആ ഉദ്യോഗസ്ഥന് കൽപ്പനയില്ലായിരുന്നു. സൊറാബ്ജിക്ക് രാജ്യത്തിൽ പ്രവേശിക്കാം. ഗവൺമെൻറ് വേണമെങ്കിൽ അദ്ദേഹത്തെ എവിടെ വെച്ച് വേണമെങ്കിലും അറസ്റ്റ് ചെയ്തുകൊള്ളും. ഇങ്ങനെ ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി സൊറാബ്ജി ജോഹന്നാസ്ബർഗിലെത്തുകയും ഞങ്ങൾ അദ്ദേഹത്തിന് സ്വാഗതം നൽകുകയും ചെയ്തു. അതിർത്തി സ്റ്റേഷനായ വോൾക്സ്ട്രസ്റ്റിൽ നിന്ന് ഒരിഞ്ചു പോലും മുന്നോട്ട് പോകുവാൻ ഗവൺമെൻറ് അദ്ദേഹത്തെ സമ്മതിക്കുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. നാം നമ്മുടെ പ്രവൃത്തികൾ ആലോചനയോടുകൂടി നിർഭയമായി ചെയ്യുമ്പോൾ പലപ്പോഴും ഗവൺമെൻറ് നമ്മെ എതിർക്കുവാൻ സന്നദ്ധമല്ല എന്ന് വരുന്നു. ഇതിൻ്റെ കാരണം കിടക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്രകൃതിയിൽ തന്നെയാണ്. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ സാധാരണയായി എല്ലാ വിഷയങ്ങളെയും പറ്റിയുള്ള തൻ്റെ ആശയങ്ങൾ ശരിയാക്കി വയ്ക്കുവാനും അതനുസരിച്ച് ഒരുക്കങ്ങൾ ചെയ്യാനും തക്കവണ്ണം തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ അത്ര സ്വന്തമാക്കുന്നില്ല. ഇതിന് പുറമെ ഒരു ഉദ്യോഗസ്ഥന് ഒന്നല്ല പല കാര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അയാളുടെ മനസ്സ് അവയിലെല്ലാമായി വിഭജിക്കപ്പെട്ട് കിടക്കുകയാണ്. മൂന്നാമത്, ഉദ്യോഗസ്ഥൻ അധികാരമത്തനാണ്. അതുകൊണ്ട് അശ്രദ്ധനാവാനിടയുണ്ട്. അധികാരസ്ഥന്മാർക്ക് ഏത് പ്രസ്ഥാനത്തെയും നേരിടുക എന്നത് കുട്ടിക്കളി മാത്രമാണെന്ന് അയാൾ വിശ്വസിക്കുന്നു. നേരെ മറിച്ച് പൊതുപ്രവർത്തകന് അയാളുടെ ആദർശമറിയാം, ലക്ഷ്യപ്രാപ്തിക്കുള്ള ഉപായങ്ങൾ എന്തെന്നും അറിയാം. അയാൾക്ക് വല്ല കാര്യവുമുണ്ടെങ്കിൽ അത് നിർവഹിക്കാൻ അയാൾ തികച്ചും ഒരുങ്ങിയവരാണ്. തൻ്റെ പ്രവൃത്തിയാണ് രാവും പകലും അയാളുടെ ഏക ചിന്താവിഷയം. അതുകൊണ്ട് അയാൾ ശരിയായ കാര്യങ്ങൾ ദൃഢനിശ്ചയത്തോടെ ചെയ്യുകയാണെങ്കിൽ അയാളെപ്പോഴും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറെ മുൻപിലായിരിക്കും. പല പ്രസ്ഥാനങ്ങളും പരാജയപ്പെടുന്നത് ഗവൺമെൻറ്റിന് അസാധാരണ ശക്തിയുള്ളതുകൊണ്ടല്ല, മുൻപറഞ്ഞ ഗുണങ്ങൾ നേതാക്കന്മാർക്കില്ലാത്തതുകൊണ്ടാണ്.
1: ഇനിയൊരു ഭജൻ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: आकाशवाणी
1: संजारी।

0: യാത്ര പോകാൻ കൊതിക്കാത്ത മനസ്സുണ്ടാവില്ല. കണ്ണിനും മനസ്സിനും അത്ഭുതത്തിന്റെ തിളക്കമേകി പ്രകൃതിയുടെ താളം പകർന്ന് കാത്തിരിക്കുന്ന സുന്ദരമായ ഭൂമിയിൽ കണ്ടാലും മടുക്കാത്ത, മനസ്സ് മറക്കാത്ത എന്തെല്ലാം മനോഹര കാഴ്ചകളുണ്ടാവും. ഓർമ്മയുടെ മയിൽപ്പീലിത്തുണ്ടായി അവ ഹൃദയത്തോട് ചേർത്തു വയ്ക്കാൻ നമുക്കും ഒരു യാത്ര പോയാലോ.
1: കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ചരിത്രത്തിന്റെ വിസ്മയ ശേഖരം ഒരുക്കി രാജപ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന ഒരു വിനോദസഞ്ചാര വിജ്ഞാന കേന്ദ്രം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരമുള്ള തിരുവനന്തപുരത്തിന്റെ സ്വന്തം മ്യൂസിയം. നേപ്പിയർ മ്യൂസിയം ഇത് സ്ഥാപിക്കപ്പെട്ടത് 1855. 1874 ഇതിന്റെ പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടത്തിന്റെ അടിത്തറ പണിതു. 1866 മുതൽ 1872 വരെ മദ്രാസ് സർക്കാരിന്റെ ഗവർണറായിരുന്ന ചാൾസ് നേപ്പിയർ പ്രഭുവിന്റെ പേരിൽ പുതിയ കെട്ടിടം, അതായത് ഇന്ന് കാണുന്ന കെട്ടിടം, നാമകരണം ചെയ്തു. ഇതിന്റെ രൂപകൽപ്പന ചെയ്തത് റോബോട്ട് കിസോം എന്ന വാസ്തുവിദ്യാ വിദഗ്ധനാണ്. ഇതിന്റെ പണി തീർന്നത് 1880. മദ്രാസ് സർക്കാരാണ് ഇതിന്റെ പണി തീർത്തത്. ചൈനീസ്, മുഗൾ, കേരളീയ വാസ്തുശില്പകല എന്നിവയുടെ സംയുക്ത സങ്കര നിർമ്മിതിയാണ് ഈ മ്യൂസിയം കെട്ടിടം. നിർമ്മാണ ശൈലി കൊണ്ട് തന്നെ ഈ കൊട്ടാരത്തിനകത്ത് സ്വാഭാവികമായ തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ഈ മ്യൂസിയത്തിൽ ചരിത്രപരമായി പ്രാധാന്യമുള്ള ധാരാളം പൗരാണിക വസ്തുക്കളും വെങ്കല പ്രതിമകളും പുരാണ ആഭരണങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. കൂടാതെ പുരാതന കാലത്തെ ഒരു വലിയ തേരും ആനക്കൊമ്പ് കൊണ്ടുള്ള കൊത്തുപണികളും ഇതിനകത്ത് കാണാം. ചരിത്രപരവും സമകാലികവുമായ ആഭരണങ്ങൾ, ക്ഷേത്രവണ്ടികൾ, 11 മുതൽ 18 വരെയുള്ള തടി കൊത്തുപണികൾ, ആനക്കൊമ്പ് കൊത്തുപണികൾ എന്നിവ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇന്തോനേഷ്യ, ചൈന, സുമാത്ര, ജാവ, ബാലി, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള പുരാവസ്തുക്കൾ ചുവരുകളിലും ഇടനാഴികളിലും അലങ്കരിച്ചിരിക്കുന്നു. 8 മുതൽ 18 വരെയുള്ള ദക്ഷിണേന്ത്യൻ വെങ്കലത്തിന്റെ പ്രസിദ്ധമായ ശേഖരം, ശിവൻ, വിഷ്ണു, പാർവതി, ലക്ഷ്മി എന്നിവരുടെ ശില്പശാസ്ത്ര വിധി പ്രകാരമുള്ള ശില്പങ്ങൾ, 1847 നിർമ്മിച്ച പുഷ്പക വിമാനം, പുരാണ കഥാപാത്രങ്ങൾ, ജാപ്പനീസ് നിഴൽ നാടകം എന്നിവ ചിത്രീകരിക്കുന്ന സങ്കീർണമായ കൊത്തുപണികളുമുണ്ട്. മഹാഭാരതത്തിന്റെയും രാമായണത്തിന്റെയും ഇതിഹാസങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന തുകൽ രൂപങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന കൗതുകമുള്ള കാഴ്ചവസ്തുക്കളാണ്. മ്യൂസിയം വളപ്പിൽ തന്നെയാണ് ശ്രീചിത്ര ആർട്ട് ഗാലറിയും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ രാജ രവിവർമ്മയുടെയും നിക്കോളാസ് റോറിച്ചിന്റെയും ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടെ മുഗൾ തഞ്ചാവൂർ കാലത്തെ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മ്യൂസിയം വളപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരിടം. ഈ മ്യൂസിയം വളപ്പിൽ എന്തൊക്കെ കാഴ്ചകളാണ് സന്ദർശകർക്കായി കരുതി വെച്ചിരിക്കുന്നതെന്ന് അറിയണ്ടേ? അപ്പൊ നമുക്ക് ചോദിച്ചു ചോദിച്ചു പോകാം. നേപ്പിയർ മ്യൂസിയത്തിന്റെയും ആർട്ട് ഗാലറിയുടെയും ശ്രീചിത്ര എൻക്ലേവിന്റെയും സൂപ്രണ്ട് PS മഞ്ജുള ദേവിയോട് സംസാരിക്കാം. ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ട് ചോദിച്ചറിയാം. മാഡം നമസ്കാരം.
3: നമസ്കാരം. ഇവിടെ കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന ഒരുപാട് പ്രദർശന വസ്തുക്കളുണ്ട്. ആർട്ട് ഗാലറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വിശ്വവിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ ഒറിജിനൽ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ മറ്റ് ചിത്രകാരന്മാരുടെ ചിത്രങ്ങളും ഉണ്ട്. കൂടാതെ ജാപ്പനീസ്, ചൈനീസ്, രാജസ്ഥാൻ, മുഗൾ പെയിന്റിങ്സ് എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വേറൊരു അട്രാക്ഷൻ ഉള്ളത് റഷ്യൻ ചിത്രകാരന്മാരായ നിക്കോളസ് റോറിക്കിന്റെയും സെറ്റ്സലോ റോറിക്കിന്റെയും ചിത്രങ്ങളാണ്. ഇത്രയുമാണ് ആർട്ട് ഗാലറിയുടെ പ്രധാന പ്രദർശന വസ്തുക്കൾ.
2: മാം, ഇവിടുത്തെ ടിക്കറ്റ് നിരക്കും ഏതൊക്കെ സമയങ്ങളിലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നൊക്കെ ഒന്ന് പറയാമോ?
3: ഇവിടുത്തെ ടിക്കറ്റ് നിരക്കെന്ന് പറഞ്ഞാൽ മുതിർന്നവർക്ക് 25 രൂപ, കുട്ടികൾക്ക് 10 രൂപ, 12 വയസ്സിന് താഴെയുള്ള 2 കുട്ടികളും അച്ഛനമ്മയും ചേർന്ന ഒരു ഫാമിലിക്ക് 60 രൂപ. കൂടാതെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് ഗ്രൂപ്പ് ടിക്കറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രദർശന സമയം ചൊവ്വ മുതൽ ഞായർ വരെ, അതായത് തിങ്കൾ ഹോളിഡേ ആണ്, ചൊവ്വ മുതൽ ഞായർ വരെ 10 മുതൽ 5 വരെ ബ്രേക്ക് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ബുധനാഴ്ച കുറച്ച് സമയം വീക്ക്ലി ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നതല്ല. 1 മണിവരെ ആയിരുന്നത് ഇപ്പൊ കുറച്ച് നാളായിട്ട് 11 മണിക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നുണ്ട്. കൂടാതെ എല്ലാ പബ്ലിക് ഹോളിഡേയ്സിനും മ്യൂസിയങ്ങൾ തുറന്ന് പ്രവർത്തിക്കാറുണ്ട്. നാല് അവധി ദിവസങ്ങൾ മാത്രമാണ് ഒരു വർഷ കലണ്ടർ ഇയറിലുള്ളത്. ജാനുവരി 26, ഓഗസ്റ്റ് 15, തിരുവോണം, മഹാനവമി. ഈ ദിവസങ്ങളിലൊഴികെയുള്ള എല്ലാ പബ്ലിക് ഹോളിഡേയ്സും മ്യൂസിയം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്.
2: ഈ വേനലവധിക്കൊക്കെ ഒത്തിരി സന്ദർശകരുണ്ടായിരുന്നോ?
3: ഇപ്രാവശ്യത്തെ വേനലവധിക്ക് മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് തിരക്ക് കൂടുതലെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും കോവിഡ് കാലം കഴിഞ്ഞ് വന്നുള്ള കാല അവധി ദിവസങ്ങളിലെല്ലാം സന്ദർശകരുടെ ബാഹുല്യം ഇവിടെ അനുഭവപ്പെടാറുണ്ട്.

0: 1993 നവംബർ 12 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ശ്രീ ചിത്ര എൻക്ലേവ് പഴയ തിരുവിതാംകൂർ രാജവംശത്തിലെ അവസാനത്തെ മഹാരാജാവായിരുന്ന ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയുടെ സ്മരണയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണിത്. ശ്രീ ചിത്രതിരുനാൾ വർമ്മ മഹാരാജാവ് ഉപയോഗിച്ചിരുന്ന രാജകീയ രഥം, വാളുകൾ, നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, മെഡലുകൾ തുടങ്ങിയ വ്യക്തിഗത പുരാവസ്തുക്കളും ഉൾക്കൊള്ളുന്നു. തിരുവിതാംകൂർ രാജവംശത്തിന്റെ അസ്തിത്വത്തിലുടനീളം ഭൂമിശാസ്ത്രപരവും സാമൂഹിക സാംസ്കാരികവുമായ പരിണാമങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പ്രശസ്ത കലാകാരന്മാർ വരച്ച 14 ചുവർ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ചരിത്രം, തിരുവിതാംകൂറിന് അവർ നൽകിയ സംഭാവനകൾ എടുത്തു കാണിക്കും വിധമാണ് ഗ്യാലറിയിലെ പ്രദർശനം സജ്ജമാക്കിയിരിക്കുന്നത്. മഹാരാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന രഥം, അക്കാലത്തെ മെഡലുകൾ, നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, വാളുകൾ തുടങ്ങിയവയും രാജകുടുംബം ഉപയോഗിച്ചിരുന്ന മറ്റു വസ്തുക്കളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. KCS പണിക്കർ ഗാലറി 1944 മുതൽ 1953 വരെ മദ്രാസിൽ പ്രോഗ്രസീവ് പെയിന്റേഴ്സ് അസോസിയേഷൻ സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഇന്ത്യയിലെ മികച്ച ചിത്രകാരന്മാരിൽ ഒരാളായിരുന്നു KCS പണിക്കർ. 1954 ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ രാജ്യത്തെ 9 പ്രമുഖ കലാകാരന്മാരിൽ ഒരാളായി നാമനിർദ്ദേശം ചെയ്തു. 1976 ഇന്ത്യയുടെ നാഷണൽ അക്കാദമി ഓഫ് ആർട്ട് അക്കാദമിയുടെ പരമോന്നത പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. ആജീവനാന്ത സംഭാവനയ്ക്കുള്ള ലളിതകലാ അക്കാദമിയുടെ ഫെല്ലോയും ലഭിച്ചു. 1957 ചെന്നൈയിലെ ഗവൺമെന്റ് കോളേജ് ഓഫ് ഫൈൻ ആർട്സിന്റെ പ്രിൻസിപ്പലായി. 1966 ചെന്നൈയിൽ നിന്ന് 9 കിലോമീറ്റർ അകലെയുള്ള ചോളമണ്ഡലം കലാകാരന്മാരുടെ ഗ്രാമം തന്റെ വിദ്യാർത്ഥികളോടും കുറച്ച് കലാകാരന്മാരോടും ഒപ്പം രൂപീകരിച്ചു. KCS പണിക്കർ മദ്രാസ് കലാപ്രസ്ഥാനത്തിലെ പ്രമുഖരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. KCS പണിക്കരുടെ സ്മരണയ്ക്കായി മ്യൂസിയം വളപ്പിൽ 1979 KCS ആർട്ട് ഗാലറി സ്ഥാപിച്ചു. ഒരു കലാകാരൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പണിക്കരുടെ ജീവിതയാത്രയെ പ്രതിഫലിപ്പിക്കുന്ന ചിത്രങ്ങൾ കാലഗണനാക്രമത്തിൽ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. 40 വർഷത്തോളം നീണ്ടുനിന്ന പണിക്കരുടെ കലാജീവിതത്തിൽ അദ്ദേഹത്തിന്റെ 75 ചിത്രങ്ങളുടെയും 4 വെങ്കല ശില്പങ്ങളുടെയും ശ്രദ്ധേയമായ ശേഖരം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു.
1: നേപ്പിയർ മ്യൂസിയത്തിനടുത്തായി കൊത്തുപണികളാൽ മനോഹരമായിട്ടുള്ള ഒരു മണ്ഡപമുണ്ട്. റേഡിയോ പാർക്ക് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ ആധികാരികമായിട്ട് നമുക്ക് ഇവിടുത്തെ ഗൈഡ് ലെക്ചറിനോട് ചോദിച്ചറിയാം. സാറിന്റെ പേരെന്താണ്?
2: എന്റെ പേര് സുരേഷ് കുമാർ.
1: ഇവിടുത്തെ റേഡിയോ മണ്ഡപത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളോട് പറയാമോ?
2: അത് ബാൻഡ് സ്റ്റാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അത് 1980 പൊതുജനങ്ങൾക്കായി ആ ബാൻഡ് സ്റ്റാൻഡ് തുറന്നു കൊടുത്തു. ആ കാലഘട്ടം തന്നെയാണ് ഈ നേപ്പിയർ മ്യൂസിയത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അതിന്റെ പണിയും നടക്കുകയും. ഇന്ന് നിങ്ങൾ പറയുന്ന റേഡിയോ സ്റ്റാൻഡ് അന്നൊരു ബാൻഡ് സ്റ്റാൻഡ് ആയിരുന്നു. അന്ന് നമ്മുടെ ഈ പോലീസ് സേനയുടെ അംഗങ്ങൾ, അന്ന് ഈ നമ്മുടെ ഈ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ജനങ്ങൾക്ക് മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. റേഡിയോയോ അതുപോലെ തന്നെ TVയോ മറ്റ് ഒരു സംവിധാനമൊന്നുമില്ല. ആ സമയത്ത് സിറ്റിയിലുള്ള ആളുകൾക്ക് വന്നിരുന്ന് കാണാനുള്ള ഒരു ബാൻഡ് സ്റ്റാൻഡായിരുന്നു അത്. നമ്മുടെ പോലീസ് സേനയുടെ അംഗങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം അവിടെ വന്ന് ബാൻഡ് പ്രോഗ്രാം നടത്തുമായിരുന്നു. അത് കാണാൻ വേണ്ടി ഇതിന് ചുറ്റും ആളുകൾ കൂടുമായിരുന്നു. അങ്ങനെ അത് ബാൻഡ് സ്റ്റാൻഡായി മാറിയെന്നാണ്. പിന്നെ അത് കാലാന്തരത്തിൽ ആ ബാൻഡ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം, ബാൻഡ് സ്റ്റാൻഡ് വേണ്ട, അത് പിന്നെ പോലീസ് സേന അങ്ങനെ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ നിന്നും പിന്മാറി. അതിനുശേഷം പിന്നെ അത് ആളുകൾക്ക് കേൾക്കുന്ന റേഡിയോ, അപ്പോഴാണ് റേഡിയോയുടെ ഒരു കടന്നു വരവ് എന്ന് പറയുന്നത്. പിന്നെ അത് റേഡിയോ പാർക്കാക്കി മാറ്റുകയും.
1: ഈ റേഡിയോ പാർക്കിൽ പ്രക്ഷേപണം ചെയ്യുന്നത് ആകാശവാണിയുടെ ആണോ?
2: നമ്മുടെ ആകാശവാണിയുടെ പരിപാടിയാണ്. അനന്തപുരി FM തന്നെയാണ് ഏറ്റവും കൂടുതൽ രാവിലെ തൊട്ട് ഇപ്പോൾ റേഡിയോയുടെ പ്രോഗ്രാം കേൾക്കുന്നതിലേക്ക് വേണ്ടി പ്രധാന പ്രോഗ്രാമുകൾ ഉള്ള ദിവസങ്ങളിൽ ആളുകൾ ഇതിനകത്ത് തടിച്ചുകൂടി അത് എന്റർടൈൻമെന്റ് പ്രോഗ്രാമായി നടക്കുന്ന ഒരു സംഭവമാണ് റേഡിയോ പാർക്ക്.
1: രാവിലെ ഈ റേഡിയോ പാർക്കിന് ചുറ്റും നല്ല തിരക്കുണ്ടോ?
2: രാവിലെ നല്ല തിരക്കുണ്ടാവില്ല, പക്ഷേ എങ്കിലും പൊതുജനങ്ങൾ വരുന്നവർക്കെല്ലാം അവിടെ വന്നിരിക്കാനും സൗകര്യമായിരുന്നത് കേൾക്കാനും പാട്ട് കേൾക്കാനും അതുപോലെ തന്നെ പ്രത്യേക പ്രോഗ്രാം ചിലപ്പോൾ റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യാനും ആ പ്രോഗ്രാം ചിലപ്പോൾ തിരുവോളം അത് കേട്ടിരിക്കുന്ന ആളുകൾ ഒത്തിരി നമുക്ക് റേഡിയോ പാർക്ക് കാണാൻ കഴിയും.
1: ഈ പരിപാടിയിലൂടെ ഞങ്ങളൊരു പാട്ട് വെച്ചു തരും, ഇഷ്ടമുള്ളൊരു പാട്ട് പറയാം.
2: ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയുന്നത് ചന്ദ്രകളപം ചാർത്തി ഉറങ്ങും തീരം എന്ന് പറയുന്ന പാട്ടാണ്.
1: ഓക്കെ, ഈ പാട്ട് ഞങ്ങൾ വെച്ചുതരാം.

0: ചെന്ന മൃഗശാലകളിൽ ഒന്നാണ് തിരുവനന്തപുരം മൃഗശാല. അതുപോലെ മ്യൂസിയവും ബൊട്ടാണിക്കൽ ഗാർഡനും രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള ഒന്നാണ്. 1830-1846 കാലത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സ്വാതി തിരുനാൾ രാമവർമ്മയാണ് തിരുവനന്തപുരം മ്യൂസിയവും മൃഗശാലയും സ്ഥാപിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത്. തന്റെ കുതിര വളർത്തൽ കേന്ദ്രത്തിൽ ആനകളടക്കം വൈവിധ്യമാർന്ന മൃഗങ്ങളുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ കുതിരാലയത്തിൽ അദ്ദേഹം ഒരു മൃഗശാല സ്ഥാപിക്കുകയും കടുവകൾ, പാന്തർ ചീറ്റകൾ, മാനുകൾ, കരടികൾ, ഒരു സിംഹം എന്നിവയെ അവിടെ പാർപ്പിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഇത് അദ്ദേഹത്തിന്റെ സഹോദരൻ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്കും അന്നത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ജനറൽ കല്ലനും വിട്ടുകൊടുത്തു. ഇത് തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയവും മൃഗശാലയും സ്ഥാപിക്കുന്നതിന് കാരണമായി. 1855 തിരുവിതാംകൂർ മഹാരാജാവ് രക്ഷാധികാരിയും ജനറൽ കല്ലൻ പ്രസിഡന്റായും ഇളയരാജ വൈസ് പ്രസിഡന്റായും ശ്രീ അലൻ ബ്രൗൺ സെക്രട്ടറിയായും മ്യൂസിയം ഡയറക്ടറായും ഒരു കമ്മിറ്റി രൂപീകരിച്ചു. 1857 സെപ്റ്റംബറിൽ മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. എന്നാൽ മ്യൂസിയത്തിന് മാത്രമായി ആളുകളെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ 1859 ഒരു മൃഗശാലയും പാർക്കും ആരംഭിച്ചു. യഥാർത്ഥത്തിൽ മൃഗശാല നിർമ്മിച്ചത് സാധാരണ ഇരുമ്പ് തടിയുള്ള കൂടുകൾ ഉപയോഗിച്ചാണ്. ആ സമയം വിനോദ ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തതാണ് മൃഗശാല. എന്നാൽ ജനപ്പെരുപ്പം മൂലം വനത്തിന്റെയും വന്യജീവികളുടെയും നഷ്ടം വർദ്ധിച്ചതോടെ മൃഗശാലയുടെ ലക്ഷ്യം വിനോദത്തിൽ നിന്ന് സംരക്ഷണത്തിലേക്ക് മാറി. ഉയർന്ന മരങ്ങൾ, ഉയർന്നു നിൽക്കുന്ന മുളകൾ, പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവയുടെ രാജകീയ രൂപം തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും മനോഹരമായ മൃഗശാലകളിൽ ഒന്നെന്ന അപൂർവമായ പ്രത്യേകത നൽകുന്നു.
1: സൂവിന് മുൻപിൽ ഒരു ഇൻഫർമേഷൻ സെന്റർ ഉണ്ട്. ഇവിടെ നിന്നാണ് സൂവിൽ കയറാനുള്ള ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടുത്തെ സ്റ്റാഫിനെ ഞങ്ങൾ പരിചയപ്പെട്ടു. റേഡിയോ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്.
2: എന്റെ പേര് അനിൽകുമാർ, ഞാൻ ഇൻഫർമേഷൻ കൗണ്ടറിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ മ്യൂസിയം മൃഗശാലയെ പറ്റി ദിവസം പറയുവാണെന്നുണ്ടെങ്കിൽ അനാക്കോണ്ട, വൈറ്റ് ടൈഗർ, പിന്നെ കരടി, ഇതൊക്കെയാണ് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. നമുക്ക് ഇനിയിപ്പം പുതിയ കുറച്ച് മൃഗങ്ങളോടെ വരുന്നുണ്ട്. തിരുപ്പതി സൂവിൽ നിന്ന് രണ്ട് സിംഹം, വൈറ്റ് പീകോക്ക്, പിന്നെ കാട്ടുപക്ഷികൾ, ഇതിനൊക്കെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പ് അടുത്ത് ഉടൻ തന്നെ ഒരു 10-15 ദിവസത്തിനകത്ത് തന്നെ ഇവിടെ എത്തുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഹൈലൈറ്റ് ആകാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം.
1: ഇഷ്ടമുള്ളൊരു പാട്ടും കൂടെ പറയാം.
2: എനിക്ക് വേണ്ടപ്പെട്ട ഒരു സംഗീത സംവിധാനം ജി ദേവരാമാഷാണ്. ദേവരാമാഷനെ ഒന്ന് കാണുന്നതിനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം

0: നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. 1964 സ്ഥാപിതമായ ഈ മ്യൂസിയം ജീവശാസ്ത്ര സംബന്ധമായ പ്രദർശന വസ്തുക്കളാൽ സമ്പന്നമായി. ഇന്ത്യയിലെ മറ്റ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയങ്ങളിൽ വളരെ മുൻനിരയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു ഈ മ്യൂസിയം. വന്യജീവികളുടെയും അവയുടെ പരിസ്ഥിതിയെയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തും വിധത്തിൽ ജീവികളെ സ്റ്റഫ് ചെയ്ത് വച്ചിരിക്കുന്നതും മാതൃകകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നതും വളരെ വിജ്ഞാനദായകവും കൗതുകകരവുമാണ്. സൂക്ഷ്മജീവികൾ മുതൽ തിമിംഗലങ്ങൾ വരെ എല്ലാ വിഭാഗം ജീവികളെയും കുറിച്ച് അറിവ് നൽകുന്ന വിധത്തിൽ ഇവിടെ പ്രദർശനമൊരുക്കിയിരിക്കുന്നു. തിരുവിതാംകൂറിലെ പക്ഷികളെക്കുറിച്ച് പഠിക്കുവാൻ പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സലീം അലി ശേഖരിച്ച പക്ഷികളുടെ ഒരു വലിയ ശേഖരം ഇവിടെ സ്റ്റഫ് ചെയ്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നു. കേരളത്തിലെ പ്രധാന ആദിവാസി വിഭാഗങ്ങളായ തണ്ടപ്പുലയ, കാണിക്കാർ, മലമ്പണ്ടാരം, മുതുവാൻ, മന്നൻ, ചോലനായ്ക്കൻ എന്നിവരുടെ മാതൃകകൾ വളരെ ഭംഗിയായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. കേരളത്തിലെ ഒരു പഴയ നാലുകെട്ടിന്റെ മാതൃക, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സ്ത്രീ പുരുഷ വസ്ത്രധാരണ രീതി എന്നിവയും ഇവിടെ കാണാൻ സാധിക്കും. രണ്ട് നിലകളുള്ള ഈ മ്യൂസിയത്തിന്റെ കെട്ടിടം പഴയ കാലഘട്ടത്തിലെ അവശിഷ്ടങ്ങളുടെ സമ്പന്നമായ ശേഖരം ഉൾക്കൊള്ളുന്നു.
1: നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് സൂപ്രണ്ട് വിജയലക്ഷ്മി പറഞ്ഞു തരും.
2: എന്റെ പേര് വിജയലക്ഷ്മി, ഞാൻ ഇവിടെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തില് സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ തിരുവനന്തപുരം നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ഇവിടെ ഉള്ള കളക്ഷൻസ് എന്ന് പറയുന്നത് ബേർഡ്സിന്റെയും അനിമൽസിന്റെ ഒക്കെ ടാക്സിഡെർമി ചെയ്തിട്ടുള്ള മോഡൽസും ഒറിജിനൽ സ്കിൻ ഉള്ള സ്പെസിമെൻസും ഒക്കെ ആണ്. അപ്പോൾ ഇവിടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫോസിൽ ഉണ്ട്, ഒരു 20 മില്യൺ ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു ഫോസിൽ വുഡ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ സൂല് നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് റൈനോസ് ഉണ്ട്, അതിൻ്റെ സ്കിന്ന് ഒറിജിനൽ ആയിട്ട് ടാക്സിഡെർമി ചെയ്ത ഒരു മോഡല് എൻട്രൻസ് ഗ്യാലറിയിലുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്കെൽറ്റൽ ഗ്യാലറിയിൽ രാജക്ക മാംഗലോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്ത രണ്ട് ഭീമൻ താടിയെല്ലാണ്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ തിമിംഗലമായ ഫിൻവെയിലിന്റെ തിമിംഗലത്തിന്റെ താടിയെല്ലാണ്. പിന്നെ ഒരു ഏഷ്യൻ എലിഫന്റിന്റെ ഒരു ആർട്ടിക്കുലേറ്റഡ് സ്കെലിറ്റൺ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഫസ്റ്റ് ടൈം ഡയറക്ടർ ആയിരുന്ന HS ഫെർഗൂസൺ 1888 കാലം തൊട്ട് തുടങ്ങി അതിന് മുമ്പേ ഉള്ള കളക്ഷൻസ് അടങ്ങിയ ബേർഡ്സിന്റെ ഒരു 503 ബേർഡ്സിന്റെ സ്പെസിമെൻ കളക്ഷൻ ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ വിവിധ ഇനം സസ്തനികളുടെ ഒറിജിനൽ സ്കിന്ന് ടാക്സിഡെർമി ചെയ്ത കളക്ഷൻസ് ഉണ്ട്. അത് ഇന്ത്യൻ, ആഫ്രിക്കൻ, അമേരിക്കൻ ഇന്ന് ഈ മൂന്ന് സോണിലായിട്ട് അത് പ്രദർശിപ്പിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ ഉള്ള മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് കുറെ ഗ്ലാസ് മോഡൽസ് ഉണ്ട്, നട്ടലില്ലാത്ത ജീവികളുടെ മാതൃകകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻഡെക്സ് ഗ്യാലറി ഉണ്ട്, ജന്തുക്കളുടെ സവിശേഷതകൾ കൂടുതൽ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ജിയോളജി ഗ്യാലറിയും എക്കണോമിക് ബോട്ടണി ഗ്യാലറിയാണ്. ഇതാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തെ കുറിച്ച് പറയാനുള്ളത്. ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് മുതിർന്നവർക്ക് 30 രൂപ, കുട്ടികൾക്ക് 10 രൂപ, ഫാമിലിക്ക് 50 രൂപയാണ്.
1: ഇഷ്ടമുള്ളൊരു പാട്ടും കൂടെ പറയാം.
2: എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഒരു പുഷ്പം മാത്രം.
1: താങ്ക് യു മാം.

0: ഷോ, പിന്നെ അടുത്ത ഷോ 15:30 പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് ആയിരിക്കും. പിന്നെ അതിൻ്റെ ടിക്കറ്റ് എന്നാൽ അഡൽട്ട് 30 ചിൽഡ്രൻ 20 ഇതാണ് ഇവിടുത്തെ റേറ്റ്. പിന്നെ ശനി ഞായർ പിന്നെ പബ്ലിക് ഹോളിഡേസ് ആണെങ്കിൽ രാവിലെ 10 മണി മുതൽ 8 മണി വരെ ഉണ്ടാവും. 8 മണിക്ക് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഷോ 7:30, ഈ 6 മണിക്ക് എന്ന് പറയുന്നത് 5:30 ലാസ്റ്റ് ഷോ.
1: ഇവിടുത്തെ ഹൈലൈറ്റ് ഒക്കെ എന്താണ്, വിശദമായിട്ട് ഒന്ന് പറയാമോ?
0: ഇവിടെ ഇപ്പം നമ്മൾ റൺ ചെയ്യിക്കുന്നത് ഡൈനോസറിൻ്റെ ഷോ ആണ്. അതൊരു 1.5 മണിക്കൂർ ഷോ ആണ്. കുട്ടി ഇത് എങ്ങനെയാണ് ഭൂമി നശിച്ചു പോയത്, എവിടെയൊക്കെ ഉണ്ടായിരുന്നു, എവിടെയൊക്കെ ഫോസിലുണ്ട് എന്നെ കാണിക്കാൻ ജസ്റ്റ് ഒരു ഡോക്യുമെൻ്ററി ആണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, വലിയവർക്കത് പണ്ട് പഠിച്ചിരുന്ന ഒരു ഓർമ്മ വരും അവർക്ക്.
1: നല്ല തിരക്കുണ്ടോ ഇവിടെ?
0: നല്ല തിരക്കുണ്ട്. ഇപ്പം ഓൾറെഡി ഓരോ ഷോ ഓരോ 1.5 മണിക്കൂർ മുന്നേ ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഷോ എല്ലാം ഫുള്ളായി, സീറ്റ് ഇല്ലാത്ത അവസ്ഥയാണ്.

0: സ്ഥലങ്ങളിലെങ്കിലും നമ്മളൊരു കുട്ടിയായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാറില്ലേ? മ്യൂസിയം വളപ്പിലെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞാനും അങ്ങനെ ചിന്തിച്ചു. അപ്പം എവിടെയായിരിക്കും? കുട്ടികളുടെ പ്രിയപ്പെട്ട ചിൽഡ്രൻസ് പാർക്ക്. നമുക്ക് രണ്ടുപേരെ പരിചയപ്പെടാം. മോളുടെ പേരെന്താ?
1: എന്റെ പേര് എൽസ.
0: എൽസ എത്രാം ക്ലാസ്സിലാ?
1: ഇനി ഒന്നില്ല.
0: ഓ, ഇനി ഒന്നിലായി. ഇവിടെ വന്നിട്ട് എന്തൊക്കെ കളികൾ കളിച്ചു?
1: ഇവിടെ വന്നിട്ട് ചില ചില കൊറേ കളികളൊക്കെ കളിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ചില കൊറേ സംഭവങ്ങളൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട്.
0: ഊഞ്ഞാലൊക്കെ ആടിയോ? കൂടെ ഉള്ളത് ആരാ?
1: കൂടെ എന്റെ അമ്മയും ചേച്ചിയും ഉണ്ട്.
0: ചേച്ചിയുടെ പേരെന്താ?
2: മിയ.
0: മോൾ എത്രാം ക്ലാസ്സിലാ?
2: ഇനി അഞ്ചില്.
0: എവിടെ നിന്നാണ് വരുന്നത്?
2: കരിഞ്ഞാംകുളത്തിൽ നിന്ന്.
0: ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ?
2: ഓ, എല്ലാ വെക്കേഷനും വരാറുണ്ട്.
0: എല്ലാ വെക്കേഷനും വരാറുണ്ട്. ഇഷ്ടമാണ് ഇവിടെ?
2: ഓ, ഇഷ്ടമാണ്.
0: മ്യൂസിയത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എന്തുവാ? സൂ ആണോ, ചിൽഡ്രൻസ് പാർക്ക് ആണോ, ഏതാ?
2: സൂ.
0: സൂ. മോൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാം.
2: പവിഴമഴ.
0: പവിഴമഴ. പാട്ട് പാടാറുണ്ടോ?
2: അത് പാടും.
0: എന്നാ ഒരു പാട്ട് പാടി. മെടുക്കി. ഈ പാട്ട് ആരാ പഠിപ്പിച്ചെന്ന്?
1: ഇത് എന്റെ മിസ്.
0: മിസ്സിന്റെ പേരെന്താ?
1: അഡോണി മിസ്സും ശ്യാമ മിസ്സും.
0: മോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ?
1: എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ ഗൗരിജി.
0: സന്തോഷം പരിചയപ്പെട്ടതിൽ. പാട്ട് വെച്ചു തരാം കേട്ടോ.

0: മ്യൂസിയത്തിന്റെ ഭാഗമായിട്ടുള്ള അക്വോറിയത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. നിശാന്റെ പേരെന്താണ്?
1: എന്റെ പേര് സ്വാതി എം ജി എന്നാണ്. ഞാൻ ഇവിടെ ആനിമൽ കീപ്പറായിട്ട് 5 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പൊ അക്വേറിയത്തിൽ ഡ്യൂട്ടി നോക്കുന്നു.
0: ഇവിടുത്തെ പ്രവേശന നിരക്ക്?
1: പ്രവേശന നിരക്ക് അഡൽസിന് വന്നിട്ട് 20 rupees എടുക്കുന്നുണ്ട്. പിന്നെ ചൈൽഡിന് 10 rupees ആണ്. പിന്നെ ഫാമിലി ടിക്കറ്റ് ഉണ്ട്. ഒരു അച്ഛൻ അമ്മ രണ്ട് കുട്ടികൾക്ക് 50 രൂപ ടിക്കറ്റ് നിരക്കാണ്. പിന്നെ സൺഡേ കുട്ടികൾക്ക് ഫ്രീ ആണ്.
0: ഇവിടെ എന്തൊക്കെ ഫിഷ് ഉണ്ട്?
1: സീയിലുള്ള ഫിഷ് വരുന്നുണ്ട്. പിന്നെ അക്വേറിയം ഫിഷ് വരുന്നുണ്ട്. പിന്നെ പുറത്തുനിന്നുള്ള ഫിഷ്, അത് പിന്നെ നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ബേസിലാണ് ഒരു, നമുക്കതിൽ കേറിങ് മാത്രമേ ഉള്ളൂ.
0: ഇവിടെ എത്ര മണി മുതൽ എത്ര മണി വരെയാണ്?
1: രാവിലെ 10 മണി മുതൽ നൈറ്റ് 8 മണി വരെയാണ്. രണ്ട് ഡ്യൂട്ടിക്കാർ, രണ്ട് ഷിഫ്റ്റ് ആയിട്ട് വരും ഗാർഡുകൾ. കീപ്പർ രാവിലെ 9:30 വന്ന് 5 മണിയാകുമ്പോൾ പോകും.
0: ഓക്കെ, വളരെ നന്ദി.
1: താങ്ക് യു.

0: നിരവധി ആൾക്കാരാണ് അക്വേറിയം കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇറങ്ങി വരുന്ന കുറെ പേരുണ്ട്. നമുക്ക് രണ്ടുപേരെ പരിചയപ്പെടാം. പേരെന്താണ്?
1: ദേവിക.
0: ദേവിക എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് ആണ്.
0: കൂടെ വന്ന ആളുടെ പേരെന്താ?
1: ഷബ്ന.
0: ഷബ്ന എന്ത് ചെയ്യുന്നു?
1: ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ്.
0: ഏത് കോളേജാ?
1: എൽ ബി എസ്.
0: അപ്പൊ വെക്കേഷൻ ആസ്വദിക്കാൻ വേണ്ടിട്ട് വന്നതായിരിക്കും.
1: എക്സാം ഒക്കെ കഴിഞ്ഞപ്പോ ഇവിടെ വന്നതാണ്.
0: കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ?
1: നല്ല രസമുണ്ട്, കുറെ വെറൈറ്റി ഫിഷസ് ഒക്കെ കാണാൻ പറ്റി.
0: എവിടെയാണ് സ്ഥലം?
1: ഞാൻ ശരിക്കും കോട്ടയാണ്.
2: ഞാൻ ട്രിവാൻഡ്രം തന്നെയാണ്.
0: ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടോ?
1: ആ, ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ടു വട്ടം വന്നിട്ടുണ്ട്.
0: അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ടും കൂടെ ഞങ്ങൾ കേൾപ്പിച്ചു തരും. ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാമോ?
1: തേൻമൊഴി തിരുച്ചിത്തിരമ്പലത്തെ പാട്ട്.
0: രണ്ടുപേരിലും പാട്ട് പാടാറുണ്ടോ? ഓക്കെ, ശരി. പരിചയപ്പെട്ടതിൽ സന്തോഷം.
1: താങ്ക് യു.

0: ശ്രോതാക്കളെ, സഞ്ചാരിയുടെ ഇന്നത്തെ യാത്ര ഇവിടെ പൂർണ്ണമാകുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ കാതുകളിൽ എത്തിച്ച വിശേഷങ്ങൾ വളരെ ചെറുതാണെന്നറിയാം. അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇവിടെയുള്ള കാഴ്ചകൾ. വാക്കുകൾ കൊണ്ട് അത്രയും വിവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു യാത്ര പോയതിന്റെ ചെറിയൊരു രസം നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
1: പ്രിയപ്പെട്ടവരോടൊപ്പം യാത്ര പോകാൻ

എന്ത് സന്തോഷമായിരിക്കും അല്ലേ. ഇനി യാത്ര പോകാൻ പറ്റാത്തവർ ഒട്ടും സങ്കടപ്പെടുകയും വേണ്ട. പൂക്കളെയും പുഴകളെയും കണ്ട്, മഞ്ഞും മഴയും കൊണ്ട്, കുന്തും മലയും കടന്ന് നമ്മൾ ഇനി എത്ര യാത്രകൾ പോകാനിരിക്കുന്നു. സങ്കല്പങ്ങളുടെ ചിറകിലേറി നിങ്ങൾക്കും കൂടെ വരാം. കാത്തിരിക്കൂ. ടീം സഞ്ചാരി: സുരേഷ് കുമാർ, സെവിൽ ജിഹാൻ, കവിത അജിത്, അനീഷ് പി നായർ, മിനി അജു.

0: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയൊരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
0: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഹലോ,
3: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്?
2: വീണ്ടും
3: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
4: 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സർ, ഇത്രയും രൂപ.
4: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി
3: 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
5: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
3: അയ്യോ,
2: കട്ട് ചെയ്തു.
5: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
5: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
6: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

ടിക്കറ്റ് ബുക്കിംഗിനും വിവരങ്ങൾ അറിയാനും മറ്റ് സേവനങ്ങൾക്കുമായി ഒന്നിലധികം ആപ്പുകൾ വേണ്ട. ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക ആപ്പായ റെയിൽ വൺ ഡൗൺലോഡ് ചെയ്യുക. റിസർവേഷൻ, അൺറിസർവ്ഡ് ടിക്കറ്റുകൾ, പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ എല്ലാം ഒരു ടച്ചിൽ ലഭ്യമാകും. നിങ്ങളുടെ മൊബൈലിൽ ഇടം ലാഭിക്കൂ, യാത്ര സുഗമമാക്കൂ.

0: ആകാശവാണി ഇപ്പോൾ സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്.
1: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ജൂലൈ 25, അതായത് നാളെ, വേൾഡ് ഐ വി എഫ് ഡേ ആയി ആചരിക്കപ്പെടുകയാണ്. എന്താണ് ഐ വി എഫ് ചികിത്സ? വന്ധ്യതാ പ്രശ്നങ്ങൾ നേരിടുന്ന ദമ്പതിമാർക്ക് എപ്പോഴാണ് ഐ വി എഫ് ചികിത്സ നടത്തേണ്ടത്? അതിൻ്റെ ചികിത്സാരീതികൾ എന്തൊക്കെയാണ്? തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി

0: ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റജിമോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. നാളെ ജൂലൈ 25 IVF ഡേ ആയി ആചരിക്കുകയാണല്ലോ, എന്താണ് ഇങ്ങനെ ഒരു ദിനാചരണത്തിന്റെ പ്രാധാന്യം?
1: ലോകമെമ്പാടുമുള്ള ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് വേൾഡ് IVF ഡേ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ IVF ബേബി ലോകത്തിൽ പിറന്നത് UK. UK 1978 ജൂലൈ 25 പാട്രിക് സ്റ്റെപ്റ്റോയുടെയും റോബർട്ട് എഡ്വേർഡ്സിൻ്റെയും നേതൃത്വത്തിൽ 1975 ഓൾഡ്ഹാം UKയിലെ ലൂയി ബ്രൗൺ എന്നൊരു ബേബി ജനിച്ചത് െ കോമമറേറ്റ് ചെയ്താണ് നമ്മൾ അതിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ജൂലൈ 25. ആ അതിനെയാണ് വേൾഡ് IVF ഡേ ആയിട്ട് ലോകം എങ്ങും കൊണ്ടാടുന്നത്.
0: സർ, എന്താണ് IVF ചികിത്സ, അതിനെ കുറിച്ചൊന്ന് ലളിതമായി പറയാമോ?
1: IVF അല്ലെങ്കിൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. അതിനൊരു കൊളോക്കിയലായിട്ട് സാധാരണ രീതിയിൽ എല്ലാവരും ടെസ്റ്റ് ട്യൂബ് ചികിത്സ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ആദ്യത്തെ ബേബീസൊക്കെ വന്നത് അന്ന് ടെസ്റ്റ് ട്യൂബ് ഉപയോഗിച്ചായിരുന്നു ഈ അണ്ടങ്ങളെയും ബീജങ്ങളെയും ഒക്കെ യോജിപ്പിച്ചതും അതിൻ്റെ അകത്ത് സംഭരിച്ച ശേഷമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു ടെസ്റ്റ് ട്യൂബ് ചികിത്സ എന്ന പേര് തന്നെ വന്നത്. കാലം മാറുന്നതനുസരിച്ച് ടെസ്റ്റ് ട്യൂബൊക്കെ മാറി ഇപ്പോൾ പെട്രി ഡിഷായി എന്ന് പറഞ്ഞു, പക്ഷേ പേര് അതേപോലെ തന്നെ തുടരുകയാണ്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ, സാധാരണ രീതിയിൽ ഒരു ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ അണ്ടവും ബീജവും തമ്മിൽ ചേരുന്നത് ഫാലോപ്യൻ ട്യൂബിലാണ് അല്ലെങ്കിൽ അണ്ഡവാഹിനി കുഴലിലാണ്. അണ്ഡവാഹിനി കുഴലിൽ അണ്ടവും ബീജവും തമ്മിൽ കാണുകയും അത് ചേരുകയും ഒരു ഭ്രൂണമായിട്ട് വളരുകയും ഏകദേശം ഒരു 5-ാമത്തെ ദിവസമാകുമ്പോഴത്തേക്ക് ആ ട്യൂബിലൂടെ ഒഴുകി വന്ന് തിരിച്ച് ഗർഭപാത്രത്തിൽ വന്ന് ഒട്ടിപ്പിടിച്ച് ഇംപ്ലാന്റ് ചെയ്യുമ്പോഴാണ് ഒരു ഗർഭമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം, അതായത് അണ്ടവും ബീജവും തമ്മിൽ യോജിപ്പിക്കുന്ന പ്രക്രിയ പുറത്തു വെച്ച് നടക്കുകയാണ്, അതായത് ശരീരത്തിന് പുറത്തു വെച്ച് നടക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ IVF എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ സ്ത്രീ പുരുഷനാണെങ്കിൽ പുരുഷൻ്റെ ബീജം സ്വയംഭോഗം ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ വൃഷണത്തിൽ നിന്ന് കുത്തിയോ എടുത്ത് നമ്മളത് എംബ്രിയോളജിസ്റ്റിനെ ഏൽപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ സ്ത്രീകളുടെ അണ്ടമാണെങ്കിലും നമ്മൾ ചെറിയൊരു മരവിപ്പിക്കുകയോ അല്ലെങ്കിൽ മയക്കം കൊടുക്കുകയോ ചെയ്തിട്ട് വജൈന വഴി നമ്മൾ ഈ അണ്ടാശയത്തിൽ നിന്നും മെച്ചുറായിട്ടുള്ള എഗ്ഗിനെ നമ്മൾ വലിച്ചെടുത്ത് അതിനെയും ഒരു പെട്രി ഡിഷിലാക്കി എംബ്രിയോളജിസ്റ്റിന് കൊടുക്കുകയും ഇക്സി മെഷീൻ ഉപയോഗിച്ചിട്ട്, ഇക്സി എന്ന് പറഞ്ഞൊരു വർക്ക് സ്റ്റേഷൻ ഉണ്ട്, ആ വർക്ക് സ്റ്റേഷൻ്റെ അടിയിൽ വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ ഒരു ബീജത്തിനെ എടുത്ത് ഈ അണ്ടത്തിനകത്തോട്ട് ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇക്സി എന്ന് പറയുന്നത്. ഇക്സിയും IVF തമ്മിൽ വ്യത്യാസമുണ്ട്. IVF എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു കിട്ടുന്ന അണ്ടത്തിനെ, ഒരു അണ്ടത്തിൻ്റെ കൂടെ ഒരു 50,000 ബീജത്തിനെ നമ്മൾ ഇൻസെമിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് അതിനെ നമ്മളൊരു ഇൻക്യുബേറ്ററിൽ വെക്കുകയാണ്. അടുത്ത ദിവസം ഇതിലെ നല്ല ശക്തിയുള്ള, നല്ല കഴിവുള്ള ഒരു ബീജം ഈ ഒരു അണ്ടത്തിൽ പ്രവേശിക്കുകയും അടുത്ത ദിവസം അതിനെ 2 കോശങ്ങളായിട്ട് കാണുകയാണെങ്കിൽ അതിന് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു എന്നർത്ഥം. ആ ഒരു പ്രക്രിയയ്ക്കാണ് IVF എന്ന് പറയുന്നത്. ഇപ്പോൾ IVF ക്ലിനിക്കിലെല്ലാം കൂടുതൽ ചെയ്യുന്നത് ഇക്സി എന്നുള്ളൊരു പ്രൊസീജിയറാണ്. ഇക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷനാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അണ്ടത്തിനെ നമ്മൾ പിക്ക് ചെയ്ത് നമ്മൾ വലിച്ചെടുത്ത് കൊടുക്കുന്ന അണ്ടത്തിനെ, അതിൽ ഒരു സിംഗിൾ നല്ല രീതിയിലുള്ള അണ്ടത്തിനെ, ആ അണ്ടത്തിനെ മൈക്രോസ്കോപ്പിൻ്റെ അടിയിലൂടെ സെലക്ട് ചെയ്ത ഒരു ബീജത്തിനെ ഇഞ്ചെക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ഉറപ്പാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അണ്ടത്തിനുള്ളിൽ ബീജം കടന്നു എന്ന് 100% ഉറപ്പ് വരുത്തുകയാണ്. അതിനെ നമ്മൾ ഇൻക്യുബേറ്ററിൽ വയ്ക്കുന്നു. അടുത്ത ദിവസം നോക്കുമ്പോൾ 2 കോശമുണ്ടെങ്കിൽ അതിനെ ഫെർട്ടിലൈസേഷൻ ചെയ്തു എന്ന് പറയുന്നു. അതിനെ ഗ്രോ ചെയ്ത് ഒരു 3 ദിവസം മുതൽ 5 ദിവസം വരെ ഇൻക്യുബേറ്ററിൽ വെച്ച് ഗ്രോ ചെയ്ത് അതിനെ തിരിച്ച് ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുകയും പിന്നെ ഒരു സാധാരണ രീതിയിലുള്ള ഗർഭം പോലെ അത് പോസിറ്റീവ് ആണെങ്കിൽ ഒരു 14-ാമത്തെ ദിവസം, ഒരു 12 മുതൽ 14-ാമത്തെ ദിവസം നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് പോസിറ്റീവ് ആണോ, ആ ഗർഭം ആ ഗർഭപാത്രത്തിൽ പിടിച്ചോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും.
0: സർ, ആർക്കൊക്കെയാണ് IVF ചികിത്സ ആവശ്യമായി വരുന്നത്?
1: IVF പ്രത്യേകമായിട്ടുള്ള ഇൻഡിക്കേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന്, അണ്ടവാഹിനി കുഴലിൽ ബ്ലോക്ക് ഉള്ളവർ. നമ്മുടെ പ്രത്യുൽപാദനം നടക്കുന്നത് അണ്ടവാഹിനി കുഴലിലാണ്. അപ്പൊ ഈ കുഴൽ ബ്ലോക്ക് ആണെങ്കിൽ ഈ അണ്ടവും ബീജവും തമ്മിൽ കാണുന്നില്ല, കൂട്ടിമുട്ടുന്നില്ല, അവർ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിൽ ഗർഭധാരണത്തിന് യാതൊരു വകയും ഇല്ല. അപ്പൊ അവരിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് IVF ചികിത്സ പറ്റുന്നത്. അതുകൂടാതെ പല പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഈ ട്യൂബിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ അണ്ഡാശയത്തിൽ പരാജയപ്പെട്ട ഒരുപാട്, നമ്മൾ ഓവുലേഷൻ ഇൻഡക്ഷനൊക്കെ കൊടുത്ത് പരാജയപ്പെട്ടവരുണ്ടാവും, അവർക്ക് തീർച്ചയായിട്ടും IVF ഒരു ഉപകാരമുള്ള പ്രൊസീജിയറാണ്. രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ചും നമുക്ക് മെയിൽ ഫാക്ടർ, അതായത് പുരുഷന്മാരിൽ കൗണ്ട് വളരെ കുറവാണെങ്കിൽ, ഇപ്പോൾ 1 മില്യൺ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഒരു 15 മില്യൺ കൗണ്ടാണ് സാധാരണ രീതിയിൽ നല്ല ബീജങ്ങളുടെ കൗണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പുരുഷന്റെ ബീജപരിശോധന നടത്തിയാൽ അതൊരു 5 മില്യണിൽ താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ 1 മില്യണിൽ താഴെയാണെങ്കിൽ, തീർച്ചയായിട്ടും അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് IVF ആണ്. 1 മില്യണിൽ താഴെയൊക്കെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ ICSI ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം, ട്യൂബിൽ പ്രശ്നമുള്ളവർക്ക് നമുക്ക് IVF ചെയ്യാം. 2, മെയിൽ ഫാക്ടർ, അതായത് പുരുഷന്റെ ബീജത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഒന്ന് കൗണ്ടിലാവാം, അല്ലെങ്കിൽ അതിൻ്റെ മോർഫോളജിയിലാവാം, അതിൻ്റെ ചലനശേഷിക്ക് കുറവുണ്ടെങ്കിൽ, ബീജത്തിൻ്റെ ചലനശേഷിക്ക് കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും IVF അല്ലെങ്കിൽ ICSIയിലോട്ട് പോകാം. പരാജയപ്പെട്ട ട്രീറ്റ്മെൻറ്, നമുക്ക് ഒരുപാട് ഈ ഓവുലേഷൻ ഒക്കെ നടത്തി, അല്ലെങ്കിൽ ബാക്കിയുള്ള ചികിത്സകൾ, അതിൽ ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്തു, എല്ലാം ക്ലിയർ ചെയ്തു, എന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു ഫൈനൽ ആൻസറായിട്ട് നമുക്ക് തീർച്ചയായിട്ടും IVFലോട്ട് പോകാം. അണ്ഡങ്ങളുടെ എണ്ണത്തിലുള്ള കുറവ്, 35 വയസ്സിൻ്റെ മേലെയൊക്കെ ഉള്ള ആൾക്കാരിൽ ഒരുപാട് അണ്ഡങ്ങൾ കുറവായിരിക്കും. അവളൊരു റീസണബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് IUI ഒക്കെ ചെയ്തു, എന്നിട്ടും പരാജയപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തീർച്ചയായിട്ടും ഒരു ഉപകാരമാണ് IVF അല്ലെങ്കിൽ ICSI.
0: സർ, മറ്റൊരു സംശയമുള്ളത്, ഒരു സ്ത്രീക്ക് പെട്ടെന്ന് തന്നെ IVF ചികിത്സ നടത്താൻ കഴിയുമോ, അതോ അതിനായി പ്രത്യേക മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ടോ?
1: തീർച്ചയായിട്ടും മുന്നൊരുക്കങ്ങളെല്ലാം ഉണ്ട്. പെട്ടെന്ന് ചില സന്ദർഭങ്ങളിൽ നമുക്ക് IVF ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ക്യാൻസർ ഒക്കെ വരുന്ന ഒരു പേഷ്യൻ്റ് ആണെന്ന് വിചാരിച്ചു, ഇപ്പോൾ RCC എന്നൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇപ്പം അടുത്ത ഇപ്പം ക്യാൻസർ ഇത് ചെയ്തു, അതിന് മുമ്പ് അവർ രണ്ടും എടുത്ത് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ നമുക്കതിനെ പെട്ടെന്ന് റാൻഡം സ്റ്റാർട്ട് ചെയ്ത് അതിന് നമുക്ക് മുന്നൊരുക്കങ്ങൾക്കുള്ള സമയമില്ല. പക്ഷേ സാധാരണ ഗതിയിൽ നമുക്ക് മുന്നൊരുക്കങ്ങളോടെ ഒരു IVF ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ സക്സസ് റേറ്റ് കൂടും. മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഇപ്പം പുരുഷനാണെങ്കിൽ മദ്യപാനവും സ്മോക്കിങ്ങും ഒക്കെ ഉള്ളതാണെങ്കിൽ അതൊക്കെ നിർത്തുക, സ്ത്രീ ആണെങ്കിൽ അവരൊരു ഐഡിയൽ ബോഡി വെയ്റ്റിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ്, ഡയറ്റൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഫോളിക് ആസിഡ് കഴിക്കുക, കുറച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക, തൈറോയിഡ് ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് വേണ്ടത്. അതുകൂടാതെ IVF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% സക്സസ് കിട്ടുന്ന ഒരു പ്രക്രിയയല്ല. അങ്ങനെ ഒരുപാട് വിശ്വാസം നമുക്ക് ഒരു ഏറ്റവും നല്ല IVF നടത്തുന്ന ഒരു സ്ഥാപനം എടുത്തിയാൽ പോലും അവർക്കൊരു 50 മുതൽ 60% മേലെ നമുക്കൊരു സക്സസ് റേറ്റ് പറയാൻ പറ്റില്ല, അതിന് മേലെ പോകത്തില്ല. അപ്പം ആ ഒരു നോർമലായിട്ടുള്ള എത്രയാണ് സക്സസ്, അവരെ ഒരു കൗൺസിൽ ചെയ്യണം. അവർ IVF എന്ന് പറയുമ്പോൾ ഇത്രയും ചിലവൊക്കെ ആക്കുകയാണ്, ഒരുപാട് കോസ്റ്റൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ്, അവർക്ക് ഒരുപാട് പ്രതീക്ഷ കാണും. അപ്പോൾ അവർക്ക് ഒരുപാട് അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ നൽകരുത് ഒരിക്കലും. നമുക്ക് അതിൻ്റെതായ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു 60 മുതൽ മാക്സിമം 50-60% സക്സസ് എന്നുള്ള രീതിയിലൊക്കെ കൗൺസിൽ ചെയ്യേണ്ടി വരും. ഈ IVFൽ എന്തൊക്കെയാണ് ഉള്ള ഘട്ടങ്ങൾ, വിവിധ ഘട്ടങ്ങളുണ്ട്, ആ ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് പറയണം. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊസീജിയറിന് മുമ്പുള്ള പ്രിപ്പറേഷൻസ് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്, കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരും. IVFനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യം നമ്മൾ ദമ്പതിമാരെ നമ്മൾ ക്ലിനിക്കിൽ വന്ന് അവർക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഇത് ഏകദേശം 9 മുതൽ 11 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. സ്ത്രീകൾക്കാണ് മെയിനായിട്ടുമുള്ള ട്രീറ്റ്മെൻറ്. ഇതിൽ സ്ത്രീകളെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അവർക്ക് മാസമുറയൊക്കെ കൃത്യമായിട്ട് വരുത്തിയ ശേഷം ഏകദേശം 9 മുതൽ 11 ദിവസം വരെ നമ്മൾ മരുന്ന് കൊടുക്കുന്നു. സാധാരണ സ്ത്രീകൾക്ക് മാസത്തിൽ 1 പ്രാവശ്യം 1 അണ്ഡമാണ് വിരിയുന്നത്. പക്ഷേ IVFൽ നമുക്ക് 1 അണ്ഡം കൊണ്ട് ഒന്നും ആവത്തില്ല, അപ്പോൾ കൂടുതൽ അണ്ഡങ്ങളെ ഉണ്ടാക്കണം. അപ്പോൾ ഈ കൂടുതൽ അണ്ഡങ്ങളെ ഉണ്ടാക്കാനും അതിനെ വിരിയിക്കാനും വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള ഹോർമോൺസ് കൊടുക്കുകയാണ്, FSH LH എന്ന് പറഞ്ഞ ഹോർമോൺസ്, ഇഞ്ചക്ഷൻ മുതലേ. അപ്പം ഓരോരുത്തരുടെയും വെയിറ്റും അവരുടെ വയസ്സും അവരുടെ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഞങ്ങൾ ഒരു ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ഒരു പ്രത്യേക ഡോസിലുള്ള ഹോർമോൺസ് ഏകദേശം 8-9 മുതൽ 11 ദിവസം നമ്മൾ കൊടുക്കുകയാണ്. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നേരത്തെ 8 മുതൽ 9 ദിവസം വരെ ചിലപ്പം അവർക്ക് മെച്ചുവറായിട്ടുള്ള എഗ്ഗ് കിട്ടും. ഓക്കെ, അപ്പം പക്ഷേ ചിലർക്കാണെങ്കിൽ അതൊരു 11, ഇപ്പം പ്രായമൊക്കെ കൂടിയുള്ള ആൾക്കാർക്കാണ്, അവർക്ക് അണ്ടാശയത്തിൽ അണ്ടങ്ങളുടെ എണ്ണം കുറവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 11 മുതൽ 12 ദിവസം വരെ ചിലപ്പോൾ ഈ സ്റ്റിമുലേഷൻ, ഇതിന് മെയിനായിട്ട് പറയുന്നത് ഒവേറിയൻ സ്റ്റിമുലേഷൻ ആണ്, നമ്മൾ കൺട്രോൾ ചെയ്ത് ഒവേറിയെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് നമ്മൾ കൂടുതൽ അണ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതാണ് IVFലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിലൊരു 5-ാമത്തെയോ 6-ാമത്തെയോ ദിവസം മുതൽ നമ്മൾ മോണിറ്റർ ചെയ്യണം, സ്കാൻ വെച്ചിട്ട് എത്ര അണ്ഡങ്ങൾ വളർന്നു വരുന്നു, അണ്ഡങ്ങൾ വളർന്നുണ്ടോ വരുന്നുണ്ടോ, നമുക്ക് ഡോസ് കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സ്കാൻ വഴിയാണ്. ഹോർമോൺ ടെസ്റ്റ് ചെയ്താലും അറിയാൻ പറ്റും. യൂഷ്വലി നമ്മൾ സ്കാനാണ് ചെയ്യുന്നത്. സ്കാൻ ചെയ്ത് അണ്ഡവളർച്ചയെ നോക്കുന്നു. ആ അണ്ഡം വളർന്ന് ഒരു പ്രത്യേക ഘട്ടം, അതായത് ഒരു 17 മില്ലിമീറ്റർ 18 മില്ലിമീറ്റർ വരെ എത്തുകയാണെങ്കിൽ ആ അണ്ഡത്തിൽ നല്ലൊരു മെച്ചുറായിട്ടുള്ള ഒരു എഗ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിനെ പിക്ക് ചെയ്യാനുള്ള സമയമായി, അതിന് ഓവുലേഷനുള്ള സമയമായി, അതിനെ നമുക്ക് വലിച്ചെടുക്കാനുള്ള സമയമായി. അപ്പോൾ ഒരു ഫൈനൽ മെച്ചുറേഷന് വേണ്ടിയിട്ട് നമ്മളൊരു ട്രിഗർ കൊടുക്കുന്നു. ട്രിഗർ എന്ന് പറഞ്ഞാൽ ഒരു HCG എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ആഗണിസ്റ്റ് എന്ന് പറഞ്ഞ വേറൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. ഈ രണ്ട് ഇഞ്ചക്ഷൻസ് കൊടുത്ത് ഈ എഗ്ഗിനെ മെച്ചുറാക്കുന്നു. ഈ മെച്ചുറായ എഗ്ഗിനെ നമ്മൾ ഈ ഇഞ്ചക്ഷൻ കൊടുത്തൊരു 35 മുതൽ 40 മണിക്കൂറിനുള്ളിൽ മയക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ മരവിപ്പിച്ച ശേഷം നമ്മൾ അണ്ടാശയത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഈ അണ്ടത്തിനെയാണ് നമ്മൾ എംബ്രിയോളജിസ്റ്റിന് കൊടുക്കുന്നത്. ആ ദിവസം തന്നെ പുരുഷന്റെ ബീജം എടുക്കുന്നു. പുരുഷന്റെ ബീജം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, IVF മുമ്പ് തന്നെ നമുക്ക് ബാക്കപ്പായിട്ടൊരു ബീജത്തിന്റെ സാമ്പിൾ എടുത്ത് സൂക്ഷിച്ചു വെക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ IVF ടെൻഷനൊക്കെ ചിലപ്പം അന്ന് കൂടിയിട്ട് ചിലപ്പോൾ ആ പുരുഷൻ അന്ന് ബീജം ചിലപ്പോൾ ഉത്പാദിപ്പിക്കാനുള്ള കഴിവ് ചിലപ്പം കാണത്തില്ല എന്ന്. ഈ ടെൻഷനൊക്കെ നാച്ചുറലായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളൊരു ബാക്കപ്പായിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ഒരു ഫ്രഷ് സാമ്പിൾ ആയിരിക്കും നല്ലത്. അപ്പോൾ അന്നേ ദിവസം നമ്മൾ പിക്കപ്പ് ചെയ്യുന്ന ദിവസം അന്ന് രാവിലെ പുരുഷൻ ബീജം കൊടുക്കുന്നു, സ്ത്രീയുടെ അണ്ടും നമ്മൾ വലിച്ചെടുക്കുന്നു. ഈ ഒരു വലിച്ചെടുത്ത അണ്ടവും ഈ എടുത്ത ബീജവും അതിനെ പ്രിപ്പയർ ചെയ്ത ശേഷം എംബ്രിയോളജിസ്റ്റ് ഒരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിലൂടെ നമ്മൾ സാധാരണ രീതിയിൽ ഇഞ്ചെക്ട് ചെയ്യുന്നു. IVF ആണെങ്കിൽ ഏകദേശം 50,000 മുതൽ 1,00,000 ബീജം ഒരു അണ്ടത്തിൻ്റെ കൂടെ ഇടുന്നു, അത് നാച്ചുറലായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്നു. ഇക്സി ആണെങ്കിൽ ഒരു ബീജം ഒരു അണ്ടത്തിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നു, എന്നിട്ട് തിരിച്ച് പിന്നെ ഇതിനെ ഇൻക്യുബേറ്ററിൽ വയ്ക്കുന്നു, അതിൻ്റെ വളർച്ച നോക്കുന്നു. 2-ന് 3-ന് 4-ന് അങ്ങനെയുള്ള രീതിയിൽ എത്രത്തോളം വളരുന്നു നോക്കുന്നു. സാധാരണഗതിയിൽ 3 ദിവസം വരെ വളർച്ച വരികയോ അല്ലെങ്കിൽ 5-ാമത്തെ ദിവസം വരെ വളർത്തുകയോ ചെയ്ത ശേഷം 3-ന്റെ അന്നോ അല്ലെങ്കിൽ 5-ന്റെ അന്നോ നമ്മൾ തിരിച്ച് ഗർഭപാത്രത്തിലെ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ, സ്ത്രീയുടെ ആരോഗ്യമെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ 1-ഓ 2-ഓ നല്ല ഭ്രൂണത്തിനെ, ഇതെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, നല്ല ഭ്രൂണത്തിനെ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് എത്ര സെല്ലുണ്ട്, അതിലെത്ര പ്രശ്നങ്ങൾ വല്ലതും ഉള്ളതാണോ, അപ്പോൾ അതിൽ നല്ല ഭ്രൂണത്തിനെ നോക്കി സെലക്ട് ചെയ്ത് 2 എണ്ണം മാക്സിമം ഗർഭപാത്രത്തിലോട്ട് 3-ാമത്തെ ദിവസമോ 5-ാമത്തെ ദിവസമോ നമ്മൾ തിരിച്ചിടുന്നു. തിരിച്ചിട്ട ശേഷം സാധാരണ രീതിയിലുള്ള IVF പ്രഗ്നൻസിക്ക് നമുക്കൊരു 10 മുതൽ 14 ദിവസത്തേക്ക് വരെ ഈ ഗർഭത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇഞ്ചക്ഷൻസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ അത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും അവർ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ട് 3 ഘട്ടമായിട്ട് തിരിക്കാം. 1 ഒവേറിയൻ സ്റ്റിമുലേഷൻ, പിന്നെ അതിനെ ട്രിഗർ ചെയ്ത് അതിനെ നമ്മൾ അണ്ടം എടുത്ത് വലിച്ചെടുക്കുന്നു, പിന്നെ എംബ്രിയോളജിസ്റ്റിൻ്റെ കയ്യിൽ കൊടുത്ത് അതിനെ ഇഞ്ചെക്ട് ചെയ്ത് ഒരു ഭ്രൂണമാക്കുന്നു, ഭ്രൂണം വളർത്തുന്നു, വളർത്തിയിട്ട് 3-ാമത്തെയോ 5-ാമത്തെയോ ദിവസം തിരിച്ചിടുന്നു. അതിനുശേഷം അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മരുന്ന് കൊടുക്കുന്നു, എന്നിട്ട് നമുക്കൊരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഈ സംഭവം നമ്മൾ ഈ ഭ്രൂണത്തിനെ തിരിച്ചിടുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ ചിലപ്പോൾ ഗർഭപാത്രത്തിൻ്റെ ഉൾഭാഗം അത്ര ശരിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കാണും, നമുക്ക് ഒരു കാരണം എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ഭ്രൂണം തിരിച്ച് ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഭ്രൂണങ്ങളെയെല്ലാം നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുന്നു, അതിനെ ശീതീകരിച്ച് വെക്കുന്നു. ശീതീകരിച്ച് വെച്ച ശേഷം ആ ശീതീകരിച്ച ഭ്രൂണത്തെ പിന്നൊരവസരത്തിൽ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയും. പിന്നെ ഇപ്പോൾ 3 മാസമോ അല്ലെങ്കിൽ 5 മാസമോ അല്ലെങ്കിൽ 6 മാസമോ കഴിഞ്ഞിട്ട് നമ്മൾ ഗർഭപാത്രത്തിൻ്റെ ഉൾഭാഗത്തെ ആ ആവരണത്തിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ മരുന്ന് കൊടുത്ത് പ്രിപ്പയർ ചെയ്ത ശേഷം തിരിച്ച് ഭ്രൂണത്തിനെ ഇടുന്നു. അങ്ങനെ സംഭവിക്കാം. 2 രീതിയിൽ നമുക്ക് എംബ്രിയോസിനെ ഭ്രൂണത്തിനെ തിരിച്ച് ഗർഭപാത്രത്തിലോട്ടിടാം. 1 ഫ്രഷ് ആയിട്ട്, അതായത് ആ IVF സൈക്കിൾ നടക്കുന്നതിൻ്റെ കൂട്ടത്തിലിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അവസരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ആ അവസരം നല്ലൊരു അവസരം അല്ലെങ്കിൽ, ഗർഭപാത്രത്തിന് എന്തെങ്കിലും പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ശീതീകരിച്ച ശേഷം പിന്നെ അതുമാത്രമല്ല, നമുക്ക് 2 ഭ്രൂണങ്ങളെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ചിലപ്പോൾ IVF ചെയ്യുമ്പോൾ കൂടുതൽ ഭ്രൂണങ്ങൾ ഉണ്ടാവും, ചിലർക്ക് 8 ഭ്രൂണങ്ങൾ നല്ല ഭ്രൂണങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ 10 എണ്ണം ഉണ്ടാവും. ഇതിനെല്ലാം നമുക്ക് എക്സസ് ആയിട്ട് വരുന്ന ഭ്രൂണങ്ങളെ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഫസ്റ്റ് IVF പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇത്രയും വലിയ ചിലവ് ഇല്ലാതെ തന്നെ നമുക്ക് 2-ാമത്തെയോ 3-ാമത്തെയോ ഒക്കെ ഈ ഭ്രൂണങ്ങളെ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് തിരിച്ചിടാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ഒരു ഫസ്റ്റ് ഇതിൽ പോസിറ്റീവായി ബേബിയായി 2 വർഷം കഴിഞ്ഞ ശേഷം 2-ാമതൊരു ബേബിക്ക് വേണ്ടി ഇത്രയും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ആ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന ഭ്രൂണം തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പം ഏകദേശം ഇതൊക്കെയാണ് ഒരു IVF അല്ലെങ്കിൽ ഇക്സിയിൽ സംഭവിക്കുന്നത്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇതുവരെ കേട്ടത് സ്പോൺസേഡ് പരിപാടി ആകാശവാണി.

രാഗാമൃതത്തിൽ ഇന്ന് ലളിത എം, ലക്ഷ്മി എം എന്നിവർ പാടുന്ന കൃതികൾ കേൾക്കാം. വയലിൻ എ എൽ മഞ്ജുള രാജേഷ്, മൃദംഗം നാഞ്ചിൽ എ ആർ അരുൺ. ആദ്യം ശിവനേ നിനയുന്നവർ എന്നാരംഭിക്കുന്ന കവി കുഞ്ചരഭാരതി രചിച്ച കൃതി, രാഗം ഹിന്ദോളം, ആദിതാളം.

എം ലക്ഷ്മി എം എന്നിവർ പാടിയ കൃതികളാണ് ഇതുവരെ കേട്ടത്. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. രാഗാമൃതത്തിൽ അടുത്തതായി പാണാവള്ളി അനിൽകുമാർ വയലിനിൽ വായിച്ച ത്യാഗരാജ കൃതി കേൾക്കാം. രാമാനീവേ എന്നാരംഭിക്കുന്നു രാഗം. നാരായണി ആദിതാളം.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: പ്രിയ ശ്രോതാക്കളെ, ഹലോ. ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 11:30 മുതൽ 12 മണിവരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ KG ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. മറ്റൊരു നമ്പർ 9495565321. ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 11:30 മുതൽ 12 മണിവരെ.
1: ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ പിലാറ്റിസ് ട്രെയിനറായ സ്നേഹ അജിത്തുമായി അഭിമുഖം.
2: ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന മസിൽസും പിന്നെ നമ്മുടെ ജോയിൻസിനെ ഒരുമിച്ച് പിടിക്കുന്ന ചെറിയ മസിൽസും ഉണ്ട്. ഈ മസിൽസിനെ ഒന്നും നമ്മൾ അധികം വർക്ക്ഔട്ട് ചെയ്യുന്നില്ല. നമ്മുടെ കോർ ഫിറ്റ്നസ് എത്ര നല്ലതാണോ, നമ്മുടെ സ്പൈൻ എത്ര സ്റ്റേബിൾ ആണോ, അത്രയും ഹെൽത്തി ആയിരിക്കും നമ്മൾ. അപ്പൊ നമ്മുടെ സ്പൈനിനെയും നമ്മുടെ മൊബിലിറ്റിയെയും സ്റ്റെബിലിറ്റിയെയും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഫോം ഓഫ് ഫിറ്റ്നസ് ആയിരുന്നു പിലാറ്റീസ്. നമുക്ക് നമ്മുടെ തന്നെ ബോഡിയും നമ്മുടെ മസിൽസിനെയും നമ്മുടെ മൈൻഡ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റണം. 80 വയസ്സായി കഴിഞ്ഞ ഒരാൾക്കും പിലാറ്റീസ് ചെയ്യുന്ന ഒരാൾക്ക് സ്വന്തമായി ടോയ്ലറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റണം. ഒരു അസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ എല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് ജീവിക്കാൻ പറ്റണം. ആ ഒരു ഫംഗ്ഷനാലിറ്റിയിൽ ബേസ് ചെയ്തിട്ടാണ് പിലാറ്റീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
1: മറക്കാതെ കേൾക്കുക നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരി.
3: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
3: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
3: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ
1: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
3: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും
1: തുടർന്ന് മലയാള പരിഭാഷ.
3: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
0: ആകാശവാണി.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ റിട്ടയേർഡ് അസിസ്റ്റന്റ് പ്രൊഫസറും എഴുത്തുകാരിയുമായ ഡോക്ടർ ബിന്ദു ഡി കഴിഞ്ഞ റേഡിയോ ഗ്രാമരംഗത്തിൽ ഗ്രാമത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. തുടർന്ന് കേൾക്കാം.
2: ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയില് കാർത്തിയപ്പള്ളി താലൂക്ക് തൃക്കുന്നപ്പുഴ പഞ്ചായത്തില് പല്ലന പാനൂർ. ഇപ്പോൾ 10-ാം ക്ലാസ് വരെ അവിടെ പഠിച്ചതിന് ശേഷം പിന്നീട് ഞാൻ ആലപ്പുഴ SD കോളേജിലേക്കാണ്. ആലപ്പുഴ SD കോളേജിലേക്ക് പോകുമ്പോൾ അതിന് മുൻപേ തന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ അവധിക്കാലങ്ങളിലൊക്കെ പോയി നിൽക്കുന്നത് അമ്മയുടെ വീട്ടിലാണ്. അമ്മയുടെ വീട് പുന്നപ്പുറയാണ്. വെല്ലിച്ചൻ കളരിക്കൽ ഗോപാലൻ എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിന് ഒരുപാട് കൃഷിഭൂമിയും ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് തെങ്ങും അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷെ ആ വീട്ടിലും പശുക്കളുണ്ട്. അച്ഛൻ്റെ അച്ഛനെയും അമ്മയൊന്നും ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. അമ്മയുടെ അച്ഛനും അമ്മയൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മണ്ണിനോട് ബന്ധപ്പെട്ട് ജീവിച്ച ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കും ആ ഒരു ചെന്ന് നിൽക്കുന്ന സമയത്ത് എള്ള് കൃഷി ചെയ്യുന്നൊരു സമയമാണ്, വേനൽക്കാലം. അവിടുത്തെ കരപ്പാടമാണ്, കരപ്പാടത്ത് എള്ള് കൃഷി ചെയ്യും. രാവിലെ ഈ തത്ത വന്ന് എള്ള് ഇങ്ങനെ ഒടിച്ചുകൊണ്ട് അങ്ങ് പോകും. അപ്പോൾ പിള്ളേർ, ഞങ്ങൾ 5-6 പേരുണ്ട്. ഞങ്ങൾ 4 മക്കൾ, എൻ്റെ അനിയത്തിമാരും 2 പേരും ആങ്ങളെയുണ്ട്, കുഞ്ഞമ്മയുടെ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അവധിക്കാലത്ത് അവിടെ ഉണ്ടാവും. എൻ്റെ അമ്മയുടെ അനിയത്തിയൊക്കെ അന്ന് അവിടെ ഉണ്ട്. അപ്പോൾ കുഞ്ഞമ്മ ആണ് എന്നെ വായിക്കാൻ എന്ന് പറഞ്ഞാൽ വായനശാലയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വന്ന് വയ്ക്കും. കുഞ്ഞമ്മ വായിക്കുന്ന കൂട്ടത്തിൽ വായിച്ച് വായിച്ച് വായിച്ചാണ് ഞാൻ വായനയിലേക്ക് വന്നത്. അപ്പം ഞങ്ങൾ ഈ പിള്ളേരെല്ലാം കൂടെ രാവിലെ എഴുന്നേപ്പിച്ച് കണ്ടത്തിലോട്ട് വിടും. അവിടെ പോയിട്ട് എന്തെങ്കിലും പാട്ടയൊക്കെ കൊട്ടിയിട്ട് ഈ തത്ത വന്ന് ഈ എള്ളി ഇങ്ങനെ തണ്ടോടെ മുറിച്ച് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഒടിച്ചു വിടാൻ വേണ്ടിയിട്ടാണ്. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ വെയിലുറയ്ക്കും വരെ അവിടെ ഓടി നടന്ന് കളിക്കും. കളിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കും ചെറുപയർ കൃഷി വേറൊരു ഭാഗത്തുണ്ടാകും. അവിടെ പിന്നെ നമ്മൾ പോയി നോക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറുപയർ പുഴുങ്ങി തേങ്ങയും ശർക്കര ഇട്ടതും ചക്കരക്കാപ്പി രാവിലെ കഴിക്കാൻ തരും. അവിടെ കൈതയുണ്ട് ധാരാളമായിട്ട് ഈ പാടത്തിൻ്റെ സൈഡിലെല്ലാം. അതെല്ലാം വല്യച്ഛൻ്റെ വകയായിട്ടുള്ളതാണ് ആ പാടമൊക്കെ. അപ്പോൾ കൈത ധാരാളമായിട്ടുണ്ട്. ഈ കൈതയെല്ലാം മുറിച്ച് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുള്ളു കളഞ്ഞ് ഇങ്ങനെ വട്ടത്തിൽ വലിയ വളയമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അത് വെച്ച് ഉണക്കപ്പാ മറ്റേ അല്ലാത്ത പായൊക്കെ ഉണ്ടാക്കും. ഇതെല്ലാം അവിടുത്തെ സാധാരണ നാട്ടുമ്പുറത്തെ പെണ്ണുങ്ങൾ അവരുടെ ഒരു കൈത്തൊഴിൽ പോലെ അവർ ചെയ്യും. ഈ വന്ന് ഈ തഴ വാങ്ങിച്ചുകൊണ്ട് പോകും, എന്നിട്ട് അവരത് നെയ്തുകൊണ്ട് വരും, എന്നിട്ട് അതിന് ഇത്രയാണോ പൈസ കൊടുക്കും അവർക്ക്. അതെല്ലാം അമ്മയുടെ അമ്മയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കാൽപ്പെട്ടിയും ആ കാൽപ്പെട്ടിക്കകത്താണ് സമ്പാദ്യമൊക്കെ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ 2-3 കുളങ്ങൾ ആ പറമ്പിലുണ്ട്. തൊണ്ട് ചെയ്യാനിടും. നമുക്ക് അവിടെ കിട്ടുന്ന തേങ്ങയുടെ തൊണ്ട് ചെയ്യാനിട്ടിട്ട് ആ തൊണ്ട് പെണ്ണുങ്ങൾ വന്ന് മേടിച്ചുകൊണ്ട് പോകും. അവരത് തല്ലി റെഡിയാക്കി ഇങ്ങനെ കൈ കൊണ്ട് പിരിക്കുന്ന കയറാണ് അവിടെ. എൻ്റെ പല്ലന പാനൂർ ഭാഗത്തൊക്കെ റാട്ടിൽ പിരിക്കുന്ന കയറാണ്. റാട്ടിൽ അച്ചൊക്കെ ഉണ്ട്, അതിന് അതും വെച്ച് പിരിച്ചെടുക്കുന്നതാണ്. ഇവിടെ അങ്ങനെയല്ല, കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തേച്ച് തേച്ച് തേച്ച് പിരിച്ചെടുക്കുന്ന കയറാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ഈ വേനൽക്കാലത്ത് പോയി നിൽക്കുന്ന കാലത്തും ചെറുപ്പകാലത്ത് ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളാണ്. കൃഷിയുമായിട്ടൊക്കെ നമ്മൾ നേരിട്ട് ബന്ധപ്പെടുന്നില്ലേ പോലും ബന്ധപ്പെടുകയാണ്. ഇതെല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കൃഷിയോടുള്ള ആഭിമുഖ്യം, എങ്ങനെയാണ് ഈ വിളകളൊക്കെ ഉണ്ടായി വരുന്നത്, ഇതിൻ്റെയൊക്കെ പിന്നിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് മനഃപൂർവ്വമായിട്ടല്ലേ പോലും നമുക്കിതൊക്കെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ ആ വേനൽക്കാലത്തെ അവധിയിൽ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഒരു അത്ഭുത ലോകമാണ് അവിടെ. എല്ലാവരും കൂടെ ആകുമ്പോഴത്തേക്കും അമ്മയുടെ വീട് വലിയൊരു എന്താ പറയുന്നത്, ഒരു സ്വർഗരാജ്യം പോലെ അങ്ങ് രൂപപ്പെട്ട് വരികയാണ് ചെയ്യുന്നത്. പിന്നീട് പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത്, ആലപ്പുഴ SD കോളേജിൽ പഠിക്കുന്ന സമയത്ത് അമ്മയുടെ വീട്ടിൽ തന്നെയാണ് ഞാൻ നിന്നിട്ടുള്ളത്. കാരണം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ബസ് സൗകര്യം കുറവാണ്. അപ്പോൾ അമ്മയുടെ വീട്ടിൽ നിന്നാണ് പ്രീ ഡിഗ്രിക്ക്. അവിടെ അമ്മുമ്മയുണ്ട്, മാമൻ ഉണ്ട്, കുഞ്ഞമ്മ, പിന്നെ കുഞ്ഞമ്മയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു പോയി, പിന്നെ മാമൻ കല്യാണം കഴിച്ച്, അങ്ങനെ അവരെല്ലാവരും അവിടെ ഉണ്ട്. വല്യച്ഛൻ കളരിക്കൽ ഗോപാലൻ എന്ന് പറയുന്ന ആളായിരുന്നു. വേറെ അവിടെ അറവുകാട് ക്ഷേത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആദ്യകാലത്ത് പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു. പൊതുബന്ധങ്ങളുള്ള, എല്ലാവരോടും വളരെ കരുണയോടെ പെരുമാറുന്ന ഒരാൾ എന്നൊക്കെ നിലയിൽ, ആ നിലയിൽ എല്ലാവരും ആദരിക്കുന്ന ഒരാളും കൂടെ ആയിരുന്നു അമ്മയുടെ അച്ഛൻ. അപ്പോൾ എൻ്റെ വായന കുഞ്ഞമ്മയിലാണ് തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ അമ്മ വായനയെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ അമ്മ എഴുതി തരുന്ന പ്രസംഗങ്ങൾ കാണാതെ പഠിച്ചായിരുന്നല്ലോ എൻ്റെ തുടക്കം. അപ്പോൾ എൻ്റെ അമ്മയുടെ ഇളയ അനിയത്തി KG രാധമ്മ, അമ്മയുടെ പേര് KG കമലമ്മ എന്നാണ്. കുഞ്ഞമ്മ അവിടെ പുന്നപ്പുറയിൽ ഒരു വിജ്ഞാനപ്രദായിനി വായനശാലയുണ്ട്. അവിടെ നിന്ന് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വരും. വലിയ വൈജ്ഞാനികമായിട്ടുള്ള സാധാരണ നോവലുകളൊക്കെ എടുത്തുകൊണ്ട് വരും. കുഞ്ഞമ്മ വായിക്കും, ആ കൂട്ടത്തിൽ ഞാനും അത് എടുത്ത് വെച്ച് വായിക്കും. അങ്ങനെയാണ് വായന തുടങ്ങിയത്. പക്ഷെ അത് കുറച്ചുകൂടെ വിപുലമായി വന്നതെന്ന് പറഞ്ഞാൽ, ഈ പല്ലന പാനൂര് തന്നെ ഞങ്ങളുടെ അച്ഛന്റെ ബന്ധത്തിലുള്ളൊരു വീട്ടിൽ, മുട്ടുങ്കച്ചറ എന്ന് പറയും, അവിടെ ഒരു വായനശാല ഉണ്ടായിരുന്നു. അവിടെ കുറേ പുസ്തകം, ഞാൻ അവിടെ നിന്നാണ് ആദ്യമായിട്ട് സുകുമാർ അഴീക്കോടിൻ്റെ മലയാള സാഹിത്യ വിമർശനം എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചത്. അദ്ദേഹത്തിൻ്റെ തന്നെ സാഹിത്യ പഠനങ്ങൾ, അങ്ങനെ കുറേ പുസ്തകങ്ങൾ, അതായത് വളരെ നല്ല നമ്മൾ മൂല്യവത്തായ പുസ്തകങ്ങൾ എന്ന് പറയുന്ന കുറേ പുസ്തകങ്ങൾ അവിടെ നിന്നാണ് വായിക്കുന്നത്. വായന ഗൗരവമായി തുടങ്ങിയത് അവിടെ തൊട്ടാണ്. പിന്നീട് ഞാൻ ബി എ മലയാളം എടുത്ത് ആലപ്പുഴ SD കോളേജിൽ BSc ബോട്ടണിക്ക് ആണ് ചേരാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ എനിക്കത് വേണ്ടാന്ന് വെച്ച് ഞാൻ മലയാളം മതി എന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ശരിയെങ്കിൽ അത് പഠിച്ചോളാം പറഞ്ഞു. അങ്ങനെയാണ് മലയാളത്തിന് അഡ്മിഷൻ കിട്ടി. അങ്ങനെ അവിടെ നിന്നാണ് പിന്നീട് വായന വേറൊരു തരത്തിലേക്ക് തിരിഞ്ഞത്. ചങ്ങനാശ്ശേരി SB കോളേജ്

ാണ് എം എ മലയാളം പഠിച്ചത്. അവിടെ വന്നപ്പോൾ അവിടുത്തെ ഒരു അഞ്ച് നില കെട്ടിടം ലൈബ്രറിക്ക് മാത്രമാണ്. അതൊരു സൗഭാഗ്യമായിരുന്നു. കാരണം രാവിലെ 9:30 തുടങ്ങുന്ന കോളേജിന് മുൻപ് നമ്മൾ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ഹോസ്റ്റലിൽ നിന്ന് റെഡിയായി ലൈബ്രറി വരും. 9 മണി വരെ അവിടെ ഇരുന്ന് എഴുതുക വായിക്കുക, തിരിച്ച് ഹോസ്റ്റലിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. വൈകിട്ട് 4 മണിക്ക് ക്ലാസ് വിട്ടാൽ നേരെ ലൈബ്രറിയിലേക്ക് പോവുക. അഞ്ച് നില ലൈബ്രറിക്ക് മാത്രം എന്ന് പറയുന്നത് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതൊരു അപൂർവ ഭാഗ്യമായിരുന്നു. ഇപ്പം ഇന്ന് എന്തെങ്കിലും എഴുതാൻ സാധിക്കുന്നുവെങ്കിൽ, എന്തെങ്കിലും പ്രഭാഷണങ്ങൾ നടത്താൻ സാധിക്കുന്നുവെങ്കിൽ, അതിൻ്റെ ഒക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് ആ അഞ്ച് നില ലൈബ്രറിയിലെ വായനാനുഭവമാണ്. ചങ്ങനാശ്ശേരി SB കോളേജിലെ അഞ്ച് നില ലൈബ്രറി തനിയെ എഴുതാൻ തുടങ്ങിയത് അവിടെ വെച്ചാണ്. സ്കറിയ സക്കറിയ സാറ് അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല, ഒരു സാഹിത്യകൃതി എടുത്തിട്ട് അതിനൊരു നിരൂപണം എഴുതാൻ പറഞ്ഞു. അപ്പം എഴുതിക്കൊണ്ട് കൊടുത്തപ്പോൾ സാർ ആദ്യം എന്നോട് പറഞ്ഞത് ട്രാൻസ്പോർട്ട് ബസ് എരപ്പിച്ചരപ്പിച്ച് നിർത്തും, പക്ഷേ സ്റ്റാർട്ട് ചെയ്യത്തില്ല, അതുപോലെ ഇരിക്കുന്നു ബിന്ദു ഇപ്പം എഴുതിയേക്കുന്നതെന്ന്. എന്ന് പറഞ്ഞാൽ എല്ലാം പറഞ്ഞു വരുന്നുണ്ട്, പക്ഷേ കാര്യത്തിലേക്ക് കയറിയില്ല. അപ്പോൾ ഒരു കൃതിയെ എങ്ങനെ സമീപിക്കണം എന്നൊന്നും അതിനെപ്പറ്റി ധാരണയില്ലെന്ന്, അതാണ് സത്യം. അപ്പോൾ സാറ് പറഞ്ഞു അങ്ങനെയല്ല, എങ്ങനെയാണ് ഒരു കൃതിയെ നിരൂപണാത്മകമായി സമീപിക്കേണ്ടത്, അത് സാറ് പറഞ്ഞു തന്നു. സാറ് പറഞ്ഞത് കൊണ്ട് മാത്രം നമുക്കാവത്തില്ല, നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരേണ്ട ഒരു സംഗതിയാണ്. പക്ഷേ സാറ് കാണിച്ചു തന്നൊരു വഴിവിളക്കാണ്, തുടർന്ന് അങ്ങനെ വായിക്കാൻ തുടങ്ങി. പുസ്തകങ്ങൾ എടുത്തു വെച്ച് അവിടെ നിന്ന് ഞാൻ എഴുതി തുടങ്ങി, കുറിപ്പുകൾ എഴുതി, പുസ്തകങ്ങൾ വന്നു. ഇപ്പോൾ ഇവിടെ തന്നെ റഫീഖ് അഹമ്മദിൻ്റെ കവിതകളെപ്പറ്റി ഞാൻ ഒരു പ്രഭാഷണം നടത്തി. അപ്പോൾ സാഹിത്യകൃതികളെ എങ്ങനെ സമീപിക്കണം എന്നുള്ളൊരു ബോധം, അത് വന്നത് ആ ചങ്ങനാശ്ശേരി SBയിലെ പഠനകാലത്താണ്. അവിടെ നിന്ന് പിന്നെ അങ്ങനെ വായന എഴുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നു. പിന്നീട് MPhil ചെയ്തു, പിന്നീട് PhD എടുത്തതൊക്കെ വ്യാകരണത്തിലാണ്. അങ്ങനെ വന്നു. നമ്മുടെ അവിടെ പല്ലന ഒരു ശ്രീ പോർക്കലി ക്ഷേത്രം എന്ന് പറയും. ഞാൻ ഈ അടുത്ത സമയത്തും പോയിരുന്നു അവിടെ. പല്ലനയമ്പലം നമ്മൾ പറയുന്നത് ഇടയ്ക്ക് ഞങ്ങൾ പോയി തൊഴിലൊക്കെ ചെയ്യുന്നത്. അവിടുത്തെ ഉത്സവമാണ് നമുക്ക് ഏറ്റവും നമ്മൾ ആഘോഷത്തോടെ വലിയ സന്തോഷത്തോടെ വരുന്ന, കുടുംബക്കാരെല്ലാവരുമായിട്ട് വരുന്നത്, കെട്ടുകുതിരകളും ഒക്കെ ആയിട്ട് വരുന്ന. പിന്നെ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നാടകങ്ങളും ബാലേകളും ഒക്കെ ക്ഷേത്രങ്ങളിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറിയ പിള്ളേരെ എല്ലാവരെയും കൊണ്ടുവന്ന് നമ്മളിതിൻ്റെ എല്ലാം ഭാഗമായിട്ടങ്ങ് മാറുകയാണ്. ഇപ്പോൾ ഒത്തിരി നാളായി അങ്ങനെ അവിടുത്തെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ പോയിട്ടെങ്കിൽ പോലും അമ്പലത്തിൽ പോയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഒരു ഒരു നാട് മൊത്തം ആ ഒരു നാട്ടിൽ അത്രയും ആഘോഷത്തോടെ. ഈ കുമാരകോടിയിലെ സ്മാരകത്തിൽ നടക്കുന്ന സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു വൈജ്ഞാനിക തലമാണ് അതിനുള്ളത്. സാഹിതീയമായിട്ടുള്ള താല്പര്യങ്ങളുള്ളവരെ ആ പ്രഭാഷണങ്ങൾ കേൾക്കുകയുള്ളൂ. പക്ഷെ അതിനുശേഷം വരുന്ന നാടകങ്ങളും കലാപരിപാടികളും ഒക്കെ ആളുകൾക്ക് ഇഷ്ടമാണെങ്കിലും ഇതുപോലൊരു ഓളം അവിടെ ഉണ്ടാവത്തില്ല. പക്ഷെ ഇതൊരോളമാണ്. ഇതൊരോളം വെച്ചാൽ ഒരു നാട് മുഴുവൻ, ഒരു നാടിൻ്റെ വികാരം മൊത്തം ആ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ വരിക. ഇതിൻ്റെ ഈ കെട്ടുകുതിരയും അതിൻ്റെ കൂടൊക്കെ താളവും വാദ്യവും മേളവും ഒക്കെ ആയിട്ട് എല്ലാം കൂടെ നല്ല ബഹളമായിട്ട് അങ്ങനെ ഒരു ഉത്സവമാണ്. പിന്നെ ഉള്ളത് ചേലക്കാട് എന്ന് പറയും, ചേലക്കാട് അമ്പലത്തിലെ ഉത്സവം. അതും ഇത്രയും പല്ലന അമ്പലത്തിലെ ഈ പറഞ്ഞ പോലത്തെ അത്രയും ആഘോഷമായിട്ട് നമ്മൾ പോയി പങ്കെ കുറച്ചുകൂടെ ദൂരത്താണ്. ഇതാണ് നമുക്ക് കുറച്ചുകൂടെ അടുത്തുള്ളത്. അവിടെ വന്നാണ് നമ്മൾ ഇതിന് പങ്കെടുക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ പല്ലന ആറിൻ്റെ അക്കരെ ഒരു കോടാലിപ്പറമ്പിൽ എന്ന് പറയുന്ന അമ്പലമുണ്ട്, പല്ലന ആറിൻ്റെ അക്കരെ. അപ്പോൾ ഈ കോടാലിപ്പറമ്പിൽ അമ്പലം അവിടെയും ഉത്സവങ്ങൾക്ക് നമ്മൾ പോവും. അമ്മയാണ് അതിൻ്റെ ഒരു കോർഡിനേറ്റർ. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്, അച്ഛൻ്റെ സഹോദരിമാരുടെ മക്കള്, സഹോദരന്മാരുടെ മക്കള്, ഇവരെല്ലാം അമ്മയാണ് കൂട്ടുപിടിക്കുന്നത്. അമ്മയുടെ കൂടെ ആണെങ്കിൽ ഇവരുടെ എല്ലാം വീട്ടിൽ നിന്നുള്ളവർ പോകാനും സമ്മതിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോകും. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു മൂത്ത പെങ്ങളെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നുണ്ട്. ഉറങ്ങുന്ന പിള്ളേരെയെല്ലാം അവിടെ ഏൽപ്പിച്ചിട്ട് ഉറങ്ങാത്തവരെയും കൊണ്ടുപോകും. അപ്പം ഞാനിങ്ങനെ ഉറക്കം വന്നാലും ഉറങ്ങാതെ കണ്ണ് മുളച്ച് പിടിച്ചിരിക്കും. പക്ഷേ എൻ്റെ ഇളയ പിള്ളേർ, അനിയത്തിമാരെ, അനിയന് ആങ്ങളെയൊക്കെ ചിലപ്പോൾ ഉറങ്ങിപ്പോകുന്നതുകൊണ്ട് അപ്പച്ചി ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഞാൻ അവിടം വരെ കരയും. കാരണം ഇവരെ കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ. അവിടം വരെ ഞാൻ കരയും. ചെന്നിട്ട് ഈ പരിപാടിക്കിടയിലും എനിക്കങ്ങ് സങ്കടമാണ്. കാരണം ഈ കാണുന്നതൊന്നും അവർക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും രാത്രിയാകുമ്പോഴായിരിക്കും തിരിച്ചു വരുന്നത്. കോടാലിപ്പുറമ്പിൽ എന്ന് പറഞ്ഞാൽ വള്ളം കയറി അപ്പുറത്തിറങ്ങണം. ഈ മുട്ടുങ്ങച്ചിറയ ലൈബ്രറി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ചെന്നിട്ട് വള്ളം കയറിയാണ് അക്കരെ ഇറങ്ങുന്നത്. വള്ളം കടത്തുവള്ളമൊക്കെ അന്ന് സ്ഥിരമായിട്ടുണ്ട്. മിക്കവാറും വീടുകളിൽ തന്നെ വള്ളങ്ങളൊക്കെ മിക്കവാറും കാണുമായിരിക്കും. ഈ 2 രൂപ പതിവ് വള്ളം, 2.5 രൂപ പതിവ്, അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് പറയുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള, ഇപ്പോൾ കുട്ടനാട്ടിലുള്ള അത്രയും സർവ്വസാധാരണമായിട്ടില്ലെങ്കിലും നമുക്കും പല വീടുകളിലും അങ്ങനെ അന്ന് വള്ളമുണ്ട്. വള്ളം വാടകയ്ക്ക് കൊടുക്കുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കോടാലിപ്പറമ്പിൽ അമ്പലത്തിൽ നമ്മൾ പോകും. ഈ ഇവിടങ്ങളിലൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഉത്സവങ്ങൾ. പിന്നെ മുസ്ലിം പള്ളികളിൽ അവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പെരുന്നാൾ, നോമ്പ് കാലത്തെ ഉള്ള കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളിപ്പോൾ നമുക്ക് നാട്ടിലുള്ള സകല ആളുകളുമായിട്ട് നല്ല ബന്ധങ്ങളാണ്. അപ്പൊ പലരും കഞ്ഞി കൊണ്ടുതരും, അല്ലെങ്കിൽ വിളിച്ചോണ്ട് പോയി കുടിപ്പിക്കും. ഈ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ആഘോഷങ്ങളൊക്കെ പോയിരുന്നത്. കൊമേഴ്സ്യൽ ബ്രോഡ്കാസ്റ്റിംഗിൽ അനൗൺസർ പോസ്റ്റിൽ ടെസ്റ്റ് എഴുതി ഓഡിഷൻ പാസ്സായി, ഇന്റർവ്യൂലൊക്കെ പങ്കെടുത്തു. പക്ഷേ നിർഭാഗ്യവശാല ജോലി കിട്ടിയില്ല. അപ്പൊ അന്ന് അതിൽ വലിയ സങ്കടമായിരുന്നു. പിന്നീട് ഇവിടെ പ്രോഗ്രാമുകൾ ചെയ്യാൻ വരുമ്പോഴാണ് പല സുഹൃത്തുക്കളും ആയി. അപ്പോഴത്തേക്കൊക്കെ അവർ പറയും അധ്യാപികയായിരിക്കുക എന്ന് പറയുന്നതോളം
സന്തോഷമുള്ളൊരു കാര്യമില്ലല്ലോ. ശരിയാണത്, ഞാനത് വളരെ

0: ആസ്വദിക്കുന്ന ഒരാളാണ്. അധ്യാപനം പോലെ ഒരു ജോലി, അത് ഇഷ്ടമുള്ളവർക്കേ പറ്റുള്ളൂ കേട്ടോ. എല്ലാവരും നല്ല അധ്യാപകരായിരിക്കുകയൊന്നുമില്ല. ഇപ്പം ഞാൻ നല്ല അധ്യാപികയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അധ്യാപനം എനിക്കിഷ്ടമാണ്. അതൊരു പാഷനായിട്ട് നമ്മൾ ആ ഇത് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും ആ ജോലി തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും മികച്ചത്. ഇപ്പം പക്ഷേ എനിക്കിവിടെ വന്ന് എൻ്റെ ആഗ്രഹത്തിന് വന്ന് ഇവിടെ അതിനകത്ത് കയറുന്നു, പ്രോഗ്രാം ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ഞാൻ ഹാപ്പിയാണ്.
1: അടുത്തത് ചുമട് താങ്ങി. ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: സ്വാമിക്കെ, ഞാൻ ആലോചിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ബേബിച്ചേച്ചിയും ഗംഗാധരേട്ടനും പറഞ്ഞതിലും അല്പം കാര്യമില്ലാതില്ല. അനാമികയ്ക്ക് അനാമികയുടേതായ ശരികളും ആരുടെയും മുമ്പിൽ തലകുനിക്കാത്ത ഒരു തൻ്റെ ഇടവുമൊക്കെയുണ്ട്. പക്ഷെ ഒരു വലിയ സ്ഥാപനമെന്ന് പറയുമ്പോൾ അതുമാത്രം മതിയോ? കൃത്യമായ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടായാലേ പറ്റൂ.
1: അതെനിക്കറിയാം ഫാദർ, ഞാനൊന്നും വഴക്കിട്ട് വാങ്ങാൻ ശ്രമിച്ചില്ലല്ലോ. ഒരാളെ ചെറുതാക്കി കാണിക്കാനും മറ്റൊരാളെ വലുതാക്കാനും ഒന്നും എനിക്കാവില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ.
0: അങ്ങനെ ഒന്നും ആരും മനസ്സിൽ പോലും കണ്ടിട്ടുണ്ടാവില്ലല്ലോ അനാമികെ. വ്യക്തികളല്ലോ, സ്ഥാപനമല്ലേ പ്രധാനം. അത് ആര് നടത്തിയാലും നന്നായി വരണമെന്നല്ലേ അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ എന്ന നിലയിൽ നമ്മളും ആഗ്രഹിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും.
1: തെറ്റെന്ന് തോന്നുന്ന കാര്യം പറയരുതെന്നാണോ ഫാദർ പറയുന്നത്? അങ്ങനെ ഞാൻ ശീലിച്ചിട്ടില്ല. അച്ഛൻ പഠിപ്പിച്ചതും ഏത് വിധേനയും ശരികേടുകളെ തുറന്നു കാട്ടാനാണ്. ഞാൻ പേനയെടുത്തതും ഈ സമൂഹത്തിന്റെ കണ്ണാടിയാവാനാണ്.
0: അതങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. അഭിരാമി തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എതിർക്കാൻ ഞങ്ങളെല്ലാം ഒപ്പമുണ്ടാവും. പക്ഷെ അതിനുള്ള സാവകാശം നാം ആ കുട്ടിക്ക് കൊടുക്കണ്ടേ? ഒന്നാമതേ പുതിയ സാഹചര്യവും ചുറ്റുപാടും ഒന്ന് ഇണങ്ങി വരാൻ നമ്മൾ സഹകരിക്കണ്ടേ?
2: ആഹാ, രാവിലത്തെ ചർച്ച ഇവിടെ തന്നെയാണോ? ഞാൻ വിചാരിച്ചു രണ്ടുപേരും കൂടി പുതിയ പ്രോജക്റ്റിന്റെ ഫയലുകൾ നോക്കുകയാണെന്ന്. എപ്പോഴത്തെയും പോലെ അഭിരാമി ചേച്ചിയെ കുറ്റം പറയുകയാണോ അനുചേച്ചി?
1: നീ എപ്പോഴും അവളുടെ ആളാവാൻ നോക്കേണ്ട കുട്ടപ്പായി. നിയമങ്ങൾ എല്ലാവർക്കും ഒന്നാണ്. കുട്ടപ്പായും ഫാദറും ഒക്കെ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും സംസാരിച്ചോളൂ. എനിക്ക് തെറ്റാണെന്ന് തോന്നുന്ന ഒരു സിസ്റ്റത്തിന് മുന്നിലും എനിക്ക് വഴങ്ങാൻ പറ്റില്ല. ഇവിടെയുള്ള പല കീഴ്വഴക്കങ്ങളും വ്യക്തികളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ്. എന്റെ ചിന്തകളും എന്റെ വ്യക്തിത്വവുമാണ് എനിക്ക് വലുത്. ഈ സ്ഥാപനത്തിന്റെ പഴയ ചിന്താഗതികൾ എന്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ നോക്കണ്ട. എന്തായാലും നിങ്ങളുടെയൊക്കെ തീരുമാനങ്ങൾ നടക്കട്ടെ, ഞാൻ പോന്നു.
2: ചേച്ചി പോകല്ലേ, ഒന്ന് നിന്നേ.
3: തടയേണ്ട കൂട്ടപ്പായി.
0: അനാമിക ഒന്ന് ശാന്തമാവട്ടെ. കാര്യങ്ങളുടെ വ്യക്തത താനേ ആ കുട്ടിക്ക് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
4: അല്ല, കൗണ്ടർ എവിടെ? അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ സ്കൂളിന്റെ നവീകരണത്തിന്റെ കാര്യം പറയാൻ വരുമെന്ന് പറഞ്ഞിരുന്നാണല്ലോ. ഗംഗാധരേട്ടാ, എന്തെങ്കിലും പറഞ്ഞിരുന്നോ?
5: ഇല്ലല്ലോ അഭിരാമി, മതിലിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുകയാണ്, ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. പക്ഷേ മറ്റൊന്നും സൂചിപ്പിച്ചില്ല. കുട്ടപ്പായിക്ക് അറിയാമായിരിക്കും. അല്ല, ബേബി ഇതുവരെ വന്നില്ലേ? അവൾ ഇന്ന് ഓഫീസിലേക്ക് നേരത്തെ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ.
4: നേരത്തെ തന്നെ വന്നല്ലോ, പിന്നെന്താണ് ഗംഗാരേട്ട?
5: അല്ല, അങ്ങനെ പതിവില്ലാത്തത് കൊണ്ട് അന്വേഷിച്ചതാ ബേബി.
4: അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്താനല്ലേ ഗംഗാരേട്ടന് നേരമുള്ളൂ?
6: എന്താ ബേബി ഇത്? ഗംഗാധരേട്ടനൊരു തമാശ പറഞ്ഞല്ലേ. ഗംഗാധരേട്ടൻ അല്ലെങ്കിലും ബേബി അങ്ങനെ കുറ്റം പറയോ? അല്ല, എല്ലാവരും എല്ലാ കാര്യങ്ങളും എന്തിനാ ഇങ്ങനെ വ്യക്തിപരമായി എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കൂട്ടായ്മയുടെ ഭാഗമാവുമ്പോൾ ചർച്ചയാകേണ്ടത് ഉത്തരവാദിത്തങ്ങളും അതുമായി ബന്ധപ്പെട്ട വീക്ഷണങ്ങളും ഒക്കെയല്ലേ. വ്യക്തിപരമായ പരാമർശങ്ങൾക്ക് അവിടെ സ്ഥാനമുണ്ടോ?
5: അത്രയേ ഉള്ളൂ. എന്നാലും എന്റെ ബേബി.
4: ഓ, ഒരബദ്ധം ആർക്കും പറ്റും.
5: അതെ, പറ്റിയെന്ന് പറഞ്ഞാൽ മതി, അബദ്ധമാവുമെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം.
4: ദേ ഗംഗാരേട്ട, എന്നെ കൊണ്ട് പറയിക്കണ്ട.
6: ചട്ടിയും കലോ ആവുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുമെങ്കിലും തൽക്കാലം നമുക്കിത് നിർത്താം. അല്ല, ബേബി കുട്ടപ്പായിയെ കണ്ടോ? കൗണ്ടറിനെ പറ്റിയുള്ള ഒരു വിവരവും ഇല്ല, അവനറിയാതിരിക്കില്ലല്ലോ.
5: കുട്ടപ്പായി വന്നല്ലോ.
2: എന്താ ഗംഗാരേട്ടാ, എന്നെ അന്വേഷിച്ചോ?
5: അല്ല, കൗണ്ടറെ പറ്റി വിവരമൊന്നുമില്ലെന്ന് അനാമിക പറയുമായിരുന്നു, നിനക്കറിയാമായിരിക്കുമല്ലോ.
2: അയ്യോ, ഞാനത് പറയാൻ മറന്നു. മധുരയിൽ അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്നും കർമ്മമേഖല

0: അവിടെ വ്യാപിപ്പിക്കുവാൻ ആലോചിക്കുകയാണെന്നും പറഞ്ഞിരുന്നു. എന്തായാലും കുറച്ച് നാളത്തേക്കുള്ളൊരു മാറി നിൽക്കൽ വേണമെന്നും പറഞ്ഞു. എല്ലാവരെയും കണ്ട് യാത്ര പറയാനുള്ള സാവകാശമില്ല അത്രേ. എന്നാലും എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ വിളിക്കാൻ മടിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇന്നലെ അഭിരാമി ചേച്ചിയെ കാണാൻ വന്നിരുന്നു. ചേച്ചി അപ്പോൾ ട്രസ്റ്റിൻ്റെ എന്തോ കാര്യത്തിന് പുറത്തു പോയിരുന്നു.
1: ഓ അതെയോ, ഞാൻ ബാങ്കിൽ വരെ ഒന്ന് പോയതാ. അത് സാരില്ല, എന്നെ വന്ന് കണ്ടു പറഞ്ഞിട്ട് പോകണമെന്നൊക്കെ എന്താ നിർബന്ധം? കാര്യങ്ങൾ അറിഞ്ഞാൽ മതിയല്ലോ. പിന്നെ അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കുന്ന കാര്യം, അതിലൊരു തർക്കമേ ഇല്ല. അല്ലെങ്കിലും കൗണ്ടർ ചെയ്ത സഹായങ്ങൾ മറക്കാനാകില്ലെന്ന് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. കൗണ്ടർ എത്ര ഹൃദ്യമായാണ് നമ്മോട് ഇഴുകിച്ചേർന്നത്. വേറിട്ട സംസ്കാരം, ഭാഷ, പദവി ഒന്നും മനുഷ്യന് മനുഷ്യനെ തിരിച്ചറിയാതിരിക്കാനുള്ള ഒഴിവ് കഴിവുകളല്ല.
2: സത്യം, ഒരിക്കലും പണത്തിൻ്റെയോ പദവിയുടെയോ അഹങ്കാരം ആരോടും കാണിക്കാത്ത മനുഷ്യൻ, തന്നോടൊപ്പമുള്ളവരെ ചേർത്ത് പിടിച്ചയാൾ. ഒരാളെയും താഴ്ത്തിക്കെട്ടി പറയുന്നത് കേട്ടിട്ടില്ല, പുകഴ്ത്തി സന്തോഷിപ്പിക്കുന്നതും കണ്ടിട്ടില്ല. അല്ല, ഇത് രണ്ടും ദോഷമാണല്ലോ.
3: സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല, ഞാൻ സ്കൂളിലോട്ടൊന്ന് ചെല്ലട്ടെ.
1: ഡ്യൂട്ടി ഫസ്റ്റ്.
4: അനാമിക, ഈ വിപ്ലവ സ്വഭാവവും പറയേണ്ടത് പറയാനുള്ള ആർജവവും ഒക്കെ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ജീവിതത്തിലും ഒരു വലിയ സ്ഥാപനത്തിലേക്കും ഒക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്, ഈ ലോകത്ത് നമ്മൾ വ്യക്തികൾക്ക് ഒട്ടും പ്രാധാന്യമില്ല എന്നുള്ളത്. നമ്മുടെയൊക്കെ വ്യക്തിപരമായ നിലനിൽപ്പിന് പോലും ചിലപ്പോൾ വലിയ പ്രസക്തിയൊന്നും കാണില്ല.
5: അതിനൊരു മറുപുറവില്ലേ മാർഗരറ്റ്?
4: നമ്മളില്ലെങ്കിൽ പിന്നെ എന്ത് സ്ഥാപനം, എന്ത് സിസ്റ്റം? വ്യക്തികളുടെ കൂട്ടായ്മയല്ലേ ഈ സ്ഥാപനം. ഒരു വാദത്തിന് വേണമെങ്കിൽ അങ്ങനെ പറയാം, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. നാളെ നമ്മൾ ആരും ഇവിടെ കാണില്ല. ഞാനോ അനാമികയോ അഭിരാമിയോ ബേബിയോ ഒന്നും നാളെ ഈ കസേരകളിൽ ഉണ്ടാകില്ല. പക്ഷെ ഈ സ്ഥാപനം, ഈ സ്കൂൾ, ഈ ഓഫീസ്, അത് ഇവിടെ തന്നെ ഉണ്ടാകും. തലമുറകളായി അത് നിലനിൽക്കും.
0: ഇവിടെ ഒന്നും പറയാൻ ഞാൻ ആളല്ല. ഇതുവഴി ചായയും കൊണ്ടുവന്നവൻ എന്തിനാ വലിയ വർത്തമാനം പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാലും കുട്ടപ്പായി പറയാനുള്ളത് പറയും. അനിച്ചേച്ചി, മാർഗരറ്റ് മാഡം പറഞ്ഞത് എത്ര ശരിയാണ്. ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഭിന്നതകൾ സ്വാഭാവികമാണ്.
4: സ്ഥാപനത്തിന്റെ ഒഴുക്കിനൊപ്പം നിൽക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശക്തരാകുന്നത്. അഭിരാമി നല്ലത് ചെയ്താലും അനാമിക നല്ലത് ചെയ്താലും അത് സ്ഥാപനത്തിന് ഗുണമേ ഉണ്ടാക്കൂ. ഇപ്പൊ നിങ്ങളെല്ലാരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തുവാണല്ലേ. ഞാൻ എത്ര കാലമായി നിങ്ങളോടൊപ്പം ഉള്ളതാണ്. നിങ്ങളുടെ സന്തോഷവും ദുഃഖവും എന്റേതും കൂടിയല്ലായിരുന്നോ? നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്റേതു കൂടിയായിരുന്നല്ലോ. എന്നിട്ടും എന്നെ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാനായില്ല. അപ്പൊ ഇത്രയും നാളും ഞാൻ ചെയ്തതൊക്കെ വെറുതെ ആയെന്നല്ലേ അതിന്റെ അർത്ഥം?
0: അല്ല അനുചേച്ചി, എനിക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് ചോദിക്കുക. അങ്ങനെ എല്ലാവരെ കൊണ്ടും നമുക്ക് നല്ലത് പറയിക്കാൻ പറ്റുമോ?
4: കുട്ടപ്പായി പറഞ്ഞതാണ് കാര്യം. എല്ലാവരെ കൊണ്ടും നല്ലത് പറയിക്കാൻ നോക്കിയാൽ നമ്മൾ ഈ ചായയിൽ ചേർക്കുന്ന പഞ്ചസാര പോലെ ആയി പോകും. ചായക്ക് മധുരം ഉണ്ടാവുമ്പോൾ എല്ലാവരും പറയും നല്ല ചായയാണ് എന്ന്. പക്ഷെ കുടിച്ചു കഴിഞ്ഞ് അവസാനം ആരും പഞ്ചസാരയെ ഓർക്കാറില്ലല്ലോ. ആ നല്ല ചായ എന്നേ പറയൂ. നമ്മളും ഈ സ്ഥാപനവുമൊക്കെ അതേപോലെ അനാമിക. പേരും പെരുമയുമൊക്കെ ആ ചായക്കിരിക്കട്ടെന്നേ.
6: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ. രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
7: അടുക്കളയിൽ നിന്ന്
6: ഇന്ന് അടുക്കള വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കൊട്ടാരക്കര വെട്ടിക്കവലയിൽ നിന്നും എ ലീല.
8: രാവിലത്തെ ഭക്ഷണം എന്ന് വെച്ചാൽ അമ്മ അടുക്കളയിൽ കയറി അടുപ്പ് വൃത്തിയാക്കി കഞ്ഞി വെക്കും. അച്ഛൻ ഞങ്ങളുടെ പറമ്പിൽ തന്നെ പുഴുങ്ങേണ്ട സാധനങ്ങൾ, ചേമ്പ് കാച്ചിൽ, അതിൻ്റെ കൂടെ ഏത്തക്കായും കൂടെ കൊണ്ടുവരും. അതും കൊണ്ടുവന്ന് പുഴുങ്ങി, അപ്പോഴാടുണ്ട് കറക്കുന്ന ആടാ, ആ പാലും പിഴിഞ്ഞ് കഞ്ഞിയിലൊഴിക്കും. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആ കഞ്ഞി കുടിക്കാൻ. ഇപ്പോൾ പ്രാവിലെ പറക്കി കൊണ്ടുവരാൻ പറയും. പഴുത്ത പ്രാവിലെ കൊണ്ടുവന്ന് ഈർക്കൽ കൊണ്ടുവന്ന്

0: അയച്ച് ഞങ്ങൾ കഞ്ഞി കുടിക്കും. അപ്പനാണെങ്കിൽ ഇഷ്ടം പോലെ കൃഷി ചെയ്യും, നെൽകൃഷിയുണ്ട്, അത് ഉണക്കി പുഴുങ്ങി ഉണങ്ങി കുത്തി കല്ലറുകളുണ്ട്, നല്ല ഒലക്കയുണ്ട്, അങ്ങനെ കുത്തി ഞങ്ങൾ അന്നുള്ള ആവശ്യത്തിനൊക്കെ എടുക്കും. പിന്നെ പുളി അടിച്ചിട്ട് തോട് പൊട്ടിച്ച് രാത്രി കുത്തി വെയിലത്ത് വെച്ച് ഉപ്പൊക്കെ പുരട്ടി ഉണക്കി വലിയ മൺകലത്തി വെച്ച് ഞങ്ങൾ സൂക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ അടുക്കളയ്ക്കാണെങ്കിൽ ഈ പാതാമ്പുറം ഒന്നുമില്ല, ഇരുന്നാണ് ഞങ്ങൾ തീ കത്തിക്കുന്നതും. വിറക് വയ്ക്കാനാണെങ്കിൽ ഈ മഴക്കാല സമയത്തൊക്കെ മേളിങ്ങനെ ചേർന്ന് പറയും, അതിനിങ്ങനെ കമ്പ് വെച്ച് അടുക്കി കെട്ടി വിറവ് ഉണ്ടാക്കി അച്ഛൻ വിറവ് കൊടുക്കും, വിറവ് വെട്ടി കീറി ശരിയാക്കി കൊടുക്കും, അമ്മ അത് നിരത്തി വെച്ച് പിരുന്നേരത്തേക്ക് ഉണക്കി പാചകം ചെയ്യാനുള്ള വിറവൊക്കെ ശേഖരിച്ച് വെക്കും. അതും പുറത്തു പോകണ്ട, അതിൽ തന്നെ മരങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ അരയ്ക്കുന്നതും ഇരുന്നാ അരയ്ക്കുന്നത്, തേങ്ങ തിരുമുന്നത് ഭയങ്കര ചെറുവത്തടി എന്ന് പറയും, അത് തറയിലിട്ട് ഇരുന്ന അമ്മ തേങ്ങ തിരുമുന്നതും അമ്മ അരയ്ക്കുന്നതും എല്ലാം ഇരുന്നുള്ളതായിരുന്നു. ഞങ്ങൾ മുണ്ടും കഴുകുന്നത് വെളി ഇരുന്നുകൊണ്ട് കല്ല് വെച്ച് കഴുകും. പിന്നെ കുളിക്കാൻ പോകുന്നത് അടുത്ത് കുളമുണ്ട്, കുളത്തിലെ വെള്ളം പറ്റുന്ന സമയത്ത് തോട്ടിപ്പോവും. ചേട്ടത്തിമാരും ഞങ്ങൾ അതിലത്തുള്ളവരെല്ലാം കൂടെ ചേർന്ന് തോട്ടിപ്പോയി വെള്ളത്തിൽ കിടന്ന് കളിച്ച് അടിച്ച് തുണി അലക്കി എല്ലാം ആ പാറപ്പുറത്ത് തന്നെ ഇട്ട് ഉണക്കി വാരിക്കെട്ടി വീട്ടിൽ കൊണ്ടുവരും. അന്ന് കിണറുണ്ട്, പക്ഷെ ഞങ്ങളെല്ലാം ഇങ്ങനെ പോകുമ്പോൾ ഒരു സന്തോഷം. അന്ന് തുണി അലക്കി കൊണ്ടുവന്ന് കറണ്ട് പെട്ടിയില്ല, ചിരട്ട കരിച്ചിട്ട് ഓട്ടു പെട്ടിക്കകത്തിട്ട് ഞങ്ങൾ തേക്കും. അന്ന് അത്താഴം ഉണ്ടിട്ട് അമ്മ പറക്കി കൂട്ടി വെക്കും പാത്രങ്ങൾ. അപ്പോഴത്തേക്ക് നേരം വിളക്കാറാകുമ്പം പാത്രമൊക്കെ പറക്കി ഞങ്ങളും അമ്മയെ സഹായിക്കും. മുറ്റത്ത് തെങ്ങിൻ്റെ ഞൊട്ടി കൊണ്ടിട്ട് ചാമ്പലും ചകരിയും കൊണ്ടിട്ട് തേച്ച് മിനുക്കി, കൂടുതലും മൺപാത്രങ്ങളാണ്. സ്കൂളിൽ പോയി ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പം കറിയും ചോറൊന്നും അല്ല, അങ്ങ് കഞ്ഞി ചീനി പുഴുങ്ങിയതും ചമ്മന്തി അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ 4 മണിക്ക് വരുമ്പോൾ അമ്മ എന്തെങ്കിലും ലഘുഭക്ഷണം ഉണ്ടാക്കി വെക്കും. അത്താഴം ഉണ്ണുന്നതാ അമ്മ പാത്രം വട്ടം നിരത്തി വെച്ച് അമ്മ വിളമ്പ് വിളമ്പുന്ന ഞങ്ങളിങ്ങനെ വരിക്കിരുന്ന് കൊരണ്ടിക്കകത്ത് ഇങ്ങനെ ഇരുന്ന് ഞമ്മ വിളമ്പുന്ന ഇങ്ങനെ നോക്കി ഇരിക്കും. അന്ന് ലൈറ്റൊന്നുമില്ല, ഭയങ്കര ചൂട് സമയം. പാള കണ്ടിച്ച് വിശറി ഉണ്ടാക്കി വീശി വീശി ഞങ്ങൾ നേരം പുലർന്നു വരാം, അങ്ങനെ കിടന്ന് മയങ്ങ് ഉറങ്ങും. പിന്നെ പയർ ഇല്ലേ, നെൽകൃഷി ചെയ്യുന്ന പോലെ പയർ കൃഷി ചെയ്യും. ചില നേരം രാവിലത്തെ ഭക്ഷണം രാവിലെ അമ്മ കഞ്ഞിയും വയ്ക്കും, പയർ പുഴും പുഴുങ്ങി തേങ്ങയും തിരുമിയിട്ട് എല്ലാം അതിന് ചേരുവകളൊക്കെ ചേർത്ത് അത് പ്രത്യേക ഒരു ആ പയർ പുഴുക്ക്. അത് ഇപ്പോഴത്തെ കണക്ക് ഉരുന്നുള്ള പയറൊന്നും അല്ല, ഒരു കലം പയർ പുഴുങ്ങും. 5-6 മക്കൾക്ക് കഴിക്കണം, പിന്നെ ജോലിക്കാർ കാണും, അവർക്കും ഞങ്ങൾ ഭക്ഷണം കൊടുക്കും. പിന്നെ മുതിര, മുതിര കൃഷി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇവിടെ കാണാൻ പോലും ഇല്ല. പുഴുതോ അർത്തോ കൊണ്ടുവന്നിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് കമ്പ് വെച്ച് അടിക്കും, കമ്പ് വെച്ച് അടിച്ചെങ്കിലേ മുതിര പുഴിയത്തുള്ളൂ, അല്ല ചവിട്ടിയ ഒക്കത്തില്ല. പയറാണെങ്കിൽ നമ്മൾ ചവിട്ടി പുഴിക്കും, മുതിരയെ ഇതുപോലെ പുഴുങ്ങും, അതും ഭയങ്കര ടേസ്റ്റ്. പിന്നെ മുതിര ചമ്മന്തി ഉണ്ടാക്കി വരുന്നത് ഞങ്ങൾ, അമ്മ ഞങ്ങൾക്ക് എന്തെല്ലാം ടേസ്റ്റുള്ള ആഹാരമായിരുന്നു ഉണ്ടാക്കി തരുന്നത്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതിന് ആഹാരത്തിൻ്റെ ആ രുചി എൻ്റെ നാവിൽ നിന്ന് മാറുന്നില്ല, സത്യം.
1: വായനശാലകളിലൂടെ തിരുവനന്തപുരം ജില്ലയിലെ കടയ്ക്കാവൂർ ഗ്രാമത്തിലെ കാളിദാസ കേന്ദ്ര വായനശാലയുടെ ലൈബ്രറിയൻ ഹരികൃഷ്ണൻ സംസാരിക്കുന്നു.
2: ലൈബ്രറിയുടെ ചരിത്രം പരിശോധിച്ചാൽ പൗരാണിക വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ പ്രമുഖനായിരുന്ന കാളിദാസന്റെ നാമധേയത്തിലാണ് ലൈബ്രറി അറിയപ്പെടുന്നത്. 1958 പി എൻ പണിക്കർ സാറുടെ എല്ലാ ഗ്രാമങ്ങളിലും ഒരു ഗ്രന്ഥശാല എന്ന ആശയത്തെ തുടർന്ന് 1960 കാലഘട്ടങ്ങളിൽ കടയ്ക്കാവൂർ കേന്ദ്രമാക്കി ഒരു കേന്ദ്ര ലൈബ്രറിയായാണ് കാളിദാസ കേന്ദ്ര ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചത്. മാർഗദർശികളായിരുന്ന മുൻഗാമികൾ സമീപത്തുള്ള 5 തെങ്ങ്, കടയ്ക്കാവൂർ, വക്കം, ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് അംഗത്വം നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. 65 കൊല്ലങ്ങൾക്ക് ശേഷവും അവരുടെ നിർദ്ദേശം പരിപാലിച്ച് പോരുന്നു. 65 വർഷം പിന്നിട്ട കാളിദാസ കേന്ദ്ര ലൈബ്രറി വായനക്കാർക്ക് ആവശ്യമായ പുസ്തകങ്ങൾ നൽകുന്ന ഇടം എന്നതിലുപരിയായി സമൂഹത്തിന്റെ സമസ്ത തലങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിരവധി പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ലൈബ്രറിയുടെ പ്രസിഡന്റ്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ് ലൈബ്രറിയുടെ സെക്രട്ടറി. ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 9 അംഗങ്ങൾ ഉൾപ്പെടെയുള്ള 11 പേരടങ്ങുന്ന കമ്മിറ്റിയാണ് ലൈബ്രറിയുടെ ചിട്ടയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 16,000 പുസ്തകങ്ങൾ, 2,000 റഫറൻസ് ഗ്രന്ഥങ്ങൾ, 44 ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ, ഇംഗ്ലീഷും മലയാളവും ഉൾപ്പെടെ 8 വർത്തമാന പത്രങ്ങൾ, കൂടാതെ സിവിൽ സർവീസിനും JEEക്കും നീറ്റ്, നെറ്റ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്കാവശ്യമായ 100,000 രൂപ വരുന്ന പ്രത്യേക പുസ്തകങ്ങളുടെ ശേഖരം. 4 പഞ്ചായത്തിൽ നിന്നുള്ള ജനങ്ങൾക്ക് ഈ ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയിൽ അംഗത്വം നൽകും. എ, ബി, സി, ലൈഫ് മെമ്പർ എന്നീ നിലകളിലാണ് അംഗത്വം നൽകുന്നത്. തുടർന്ന് നടന്ന ഓൺലൈൻ ഓഫ്ലൈൻ മത്സര പരീക്ഷകളിൽ നിന്നും 5 പേർ സർക്കാർ സർവീസിൽ പ്രവേശിക്കുകയും 7 പേർ വിവിധ ലിസ്റ്റുകളിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വായന കുട്ടികളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി കീഴാറ്റിങ്ങൽ ഗവൺമെന്റ് BBUPSലെ മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തി ബാലവേദിക്ക് രൂപം നൽകുകയും മുഴുവൻ കുട്ടികൾക്കും വായനയ്ക്കാവശ്യമായ പുസ്തകങ്ങൾ സ്കൂളിലെത്തിച്ച് ജാസ്മിൻ എന്ന അധ്യാപികയുടെ സഹായത്തോടുകൂടി എല്ലാ കുട്ടികളിലും വായനാശീലം വളർത്തുവാനുള്ള ശ്രമങ്ങൾ തുടർന്നു പോരുന്നു. കടക്കാവൂർ പോലീസും തിരുവനന്തപുരം ജില്ലാ സൈബർ വിങ്ങും കടക്കാവൂർ SN ഹയർ സെക്കൻഡറി സ്കൂളും ഗ്രാമപഞ്ചായത്തും ലൈബ്രറിയും സംയുക്തമായി ആധുനിക കാലഘട്ടത്തിൽ സൈബർ ഫ്രോഡ് എന്ന വിഷയത്തിൽ ഒരു ശില്പശാല സംഘടിപ്പിക്കുകയുണ്ടായി. കൂടാതെ കഴിഞ്ഞ വായനാ ദിനത്തിൽ കടക്കാവൂർ സേതു പാർവതിഭായി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുമായി ചേർന്ന് ബഷീറിന്റെ കഥാപാത്രങ്ങൾക്ക് മുഴുവൻ ജീവൻ നൽകി സ്റ്റേജിൽ അവതരിപ്പിക്കുകയുണ്ടായി. കടക്കാവൂർ പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഗ്രാമപഞ്ചായത്തും ലൈബ്രറിയും ചേർന്ന് സംയുക്തമായി വിവിധ സ്കൂളുകളിൽ വിമുക്തി എന്ന പേരിൽ യുവതലമുറയും ലഹരി വസ്തുക്കളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണം സംഘടിപ്പിച്ചു വരുന്നു. കീഴാറ്റിങ്ങൽ PHSCയും ഗ്രാമപഞ്ചായത്തും കാളിദാസ കേന്ദ്ര ലൈബ്രറിയും സംയുക്തമായി എല്ലാ മാസവും ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണവും നടത്തുന്നു. നാട്ടിൻപുറങ്ങളിൽ സിവിൽ സർവീസ് എന്ന ലക്ഷ്യത്തിലേക്ക് കാളിദാസ കേന്ദ്ര ലൈബ്രറിയും ഗ്രാമപഞ്ചായത്തും നടന്നു നീങ്ങുന്നു എന്ന സന്തോഷം കൂടി പങ്കുവയ്ക്കട്ടെ. പുസ്തകങ്ങൾക്കിടയിൽ സിവിൽ സർവീസ് പുസ്തകങ്ങൾ തിരയുന്ന ശ്രീവീണ എന്ന മിടുക്കി എന്റെ ശ്രദ്ധയിൽപ്പെടുകയും വിവരം ഗ്രാമപഞ്ചായത്തിനെയും അറിയിക്കുകയും തുടർന്ന് ശ്രീവീണയ്ക്ക് ആവശ്യമായ പുസ്തകങ്ങൾ വാങ്ങി നൽകുകയും ആ കുട്ടി സ്കോളർഷിപ്പോടുകൂടി കോഴിക്കോട് കേന്ദ്ര സർവകലാശാലയിൽ പരിശീലനത്തിനായി തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് മാലിന്യ നിർമ്മാർജ്ജന ബോധവൽക്കരണ പരിപാടികൾ, ഹരിത കേരളം പദ്ധതി, കുടുംബശ്രീയുമായി ചേർന്ന് തൊഴിൽ പരിശീലനങ്ങൾ അങ്ങനെ തുടർന്നു പോകുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് കടക്കാവൂർ INA ഭവനും ഗ്രാമപഞ്ചായത്തും അദ്ദേഹത്തിന്റെ ജന്മദിനമായ January 23 എല്ലാ വർഷവും കേരളത്തിൽ മലയാളം ഭാഷ ഐച്ഛിക വിഷയമായി എടുത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടിക്ക് സുഭാഷ് ചന്ദ്രബോസ് എൻഡോവ്മെന്റും ക്യാഷ് അവാർഡും നൽകുന്നതും കാളിദാസ കേന്ദ്ര ലൈബ്രറി ഹാളിൽ വച്ചാണ്. വായിച്ചു വളരട്ടെ നാളെയുടെ തലമുറ എന്ന ആപ്തവാക്യവുമായി ഗ്രാമീണ ലൈബ്രറിയായ കാളിദാസ കേന്ദ്ര ലൈബ്രറി പ്രവർത്തനം തുടരുന്നു.
3: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
1: നിർവഹണം G. സന്തോഷ് കുമാർ. നിർവഹണ സഹായം

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം, യേശുദാസ് പാടിയത്. ചിത്രം ആറാം തമ്പുരാൻ.

ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് കണ്ണൂർ രാജൻ്റെ സംഗീതം, ചിത്രയുടെ ആലാപനം. ചിത്രം എൻ്റെ അമ്മു, നിന്റെ തുളസി, അവരുടെ ചക്കി.

ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീത സംവിധാനം ദേവ് കൃഷ്ണ, പാടിയത് ബിജു നാരായണൻ. ചിത്രം ജൂനിയർ മാൻ ട്രെക്.

ഇനി പണിതീരാത്ത വീട് എന്ന ചിത്രത്തിലെ സുപ്രഭാതം എന്നാരംഭിക്കുന്ന ഗാനം, നീലഗിരിയുടെ സഖികളെ എന്നാരംഭിക്കുന്ന ഈ ഗാനത്തിന് 1972 പി ജയചന്ദ്രന് മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരം കിട്ടി. 1969, 1970, 1971 വർഷങ്ങളിൽ യേശുദാസിനായിരുന്നു പുരസ്കാരം. 1972 പി ജയചന്ദ്രനിലേക്ക് ഈ അവാർഡ് എത്തിച്ചേരുന്നത്. വയലാർ എഴുതി, MS വിശ്വനാഥൻ ഈണമിട്ടതാണ് ഈ ഗാനം.

ഏറ്റവും അധികം തവണ മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയത് ഗായിക കെ എസ് ചിത്രയാണ്. 16 തവണയാണ് സംസ്ഥാന പുരസ്കാരങ്ങൾ ചിത്രം നേടിയിട്ടുള്ളത്. തൊട്ടു പിന്നാലെ 11 പുരസ്കാരങ്ങളുമായി എസ് ജാനകിയാണുള്ളത്. മറ്റൊരു പ്രത്യേകതയുള്ളത് തുടർച്ചയായ 11 വർഷങ്ങൾ, 1985 മുതൽ 96 വരെയുള്ള തുടർച്ചയായ 11 വർഷങ്ങളിൽ കെ എസ് ചിത്ര മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. ഇനി കെ എസ് ചിത്ര പാടിയ ഒരു ഗാനമാവട്ടെ. 1986 മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം നേടിയ ഗാനമാണ് നക്ഷതങ്ങളിലെ ഈ പാട്ട്, മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി.

1978 മികച്ച ചലച്ചിത്ര പിന്നണി ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയത് പി ജയചന്ദ്രനാണ്. അദ്ദേഹം ബന്ധനം എന്ന മലയാള ചിത്രത്തിലെ രാഗം ശ്രീരാഗം എന്നാരംഭിക്കുന്ന ഗാനം പാടിയാണ് ആ പുരസ്കാരം നേടിയത്. എം ഡി വാസുദേവൻ നായർ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് ബന്ധനം. ബന്ധനത്തിലെ ഈ ഗാനം ഒ എൻ വി കുറിപ്പ് എഴുതി എം ബി ശ്രീനിവാസനാണ് ഈണം നൽകിയത്.

ഭരതം എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരമാണ് 1991 യേശുദാസിന് ലഭിച്ചത്. ഇനി 2013 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം നേടിയത് വൈക്കം വിജയലക്ഷ്മിയാണ്. നടൻ എന്ന ചിത്രത്തിലെ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ എന്നാരംഭിക്കുന്ന ഗാനമാണ് ഈ പുരസ്കാരത്തിന് വൈക്കം വിജയലക്ഷ്മിയെ അർഹയാക്കിയത്. മധുവാസുദേവൻ്റെ വരികൾക്ക് ഔസേപ്പച്ചനാണ് ഈണമിട്ടത്. ഈ ഗാനത്തിൻ്റെ രചനയ്ക്ക് മധുവാസുദേവനും സംഗീത സംവിധായകനായ ഔസേപ്പച്ചനും പ്രത്യേകം പ്രത്യേകം പുരസ്കാരങ്ങൾ ലഭിക്കുക കൂടി ഉണ്ടായിട്ടുണ്ട്.

മലയാളത്തിൻ്റെ പ്രിയ ഗായകർക്ക് സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിക്കൊടുത്ത ഗാനങ്ങളാണ് ഈ പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.

வணக்கம் நேயர்களே, இனிய இசையின் சேர்க்கை காலத்தை கடந்தும் இன்னும் நம்முடைய எல்லா ஹிருதயங்களில் ஜீவிக்கிற தமிழ் திரைப்பட பாடல்களுடைய மனோகர லோகத்திலேக்கு நீங்களே சினேகபூர்வம் ஸ்வாகதம் செய்யணும். இது ஆகாஷவாணி தேவிகுளம் ஸ்பைஸ் எஃப்எம் 101.4 அவதரிப்பிக்கிற இசை தென்றல் வாட்ஸ்அப் சந்தேச கான பரிபாடி. தமிழ் சலச்சித்திர கானங்களான ഈ പരിപാടിയിൽ ശ്രോതാക്കൾക്കായി പ്രക്ഷേപണം ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾക്കൊപ്പം ഈ തമിഴ് പാടലുകളുമായി ഞാൻ MB ബിജു. പ്രിയ ശ്രോതാക്കളെ, നമുക്ക് ആദ്യ സന്ദേശത്തിലേക്ക് പോകാം. PV മുഹമ്മദ് വടക്കേ വാവന്നൂരിന്ന ശ്രോതാവിൻ്റെതാണ് ആദ്യ സന്ദേശം. നമസ്കാരം ഇസൈ തെൻട്രൽ, എനിക്ക് വന്ദേണ്ട പാൽക്കാരൻ അണ്ണാമലൈ ചിത്രത്തിലെ ഗാനം വെച്ച് തരുമോ? തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഗാനം നമുക്ക് കേൾക്കാം. ഈ ഗാനമാകട്ടെ ഇന്നത്തെ പരിപാടിയുടെ തുടക്ക ഗാനം.

നമസ്കാരം പ്രിയ ഇസൈ തെൻട്രൽ ദേവികുളം. ഒരു മിസ്റ്റീരിയസ് ഗാനമെന്ന് വേണമെങ്കിൽ ഈ പാട്ടിനെ വിശേഷിപ്പിക്കാം. ഈ ഗാനവും ഇതിൻ്റെ BGM കേൾക്കുമ്പോൾ ആശ്ചര്യം, ആനന്ദം, അത്ഭുതം, ടൈമിംഗ്, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയാൽ അത് ഈ ഗാനത്തിൻ്റെ ഒരു വിജയമായി കാണാം. മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ ഒരു ഗാനം വേണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നാലോചിച്ചതിന് ശേഷം ഇസൈജ്ഞാന ഇളയരാജ ഇണമിട്ട ഒരു അപൂർവ സുന്ദര ഗാനമാണിത്. ഉറവാടും നെഞ്ചം എന്ന മൂവിയിലെ ജാനകിയമ്മയും SPB തങ്ങളുടെ സുവർണനാഥം കൊണ്ട് അനശ്വരമാക്കിയ ഒരു നാൾ ഉന്നോടൊരു നാൾ എന്ന ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ സന്ദേശം വളരെ ദീർഘമാണ്. അദ്ദേഹം രാജേഷ് പച്ചാളം എന്ന ശ്രോതാവാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് സന്ദേശം. അങ്ങനെയാണ് അവസാനിക്കുന്നത്. നമുക്ക് ഈ ഇഷ്ടഗാനം കേട്ടാലോ?

ഇനിയൊരു സന്ദേശം അയച്ചിരിക്കുന്നത് മന്നാങ്കാലയിൽ നിന്നും ഫാത്തിമയാണ്. സന്ദേശം വായിക്കാം. വെണ്ണിലവേ വെണ്ണിലവേ എന്ന ഗാനം എൻ്റെ സുഹൃത്തുക്കളായ അരുണിമയ്ക്കും ശ്രീദേവിക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാമോ? തീർച്ചയായും ഇരുവർക്കും ഇതാ ഗാനം കേട്ടോളൂ. ഫാത്തിമയ്ക്കും അരുണിമയ്ക്കും ശ്രീദേവിക്കും വേണ്ടി ഈ ഗാനം. മിൻസാരക്കനവ നേതൃത്വത്തിലെ വെണ്ണിലവേ വെണ്ണിലവേ എന്ന ഗാനം ഹരിഹരനും സാധനാ സർഗവും പാടിയതാണ്. നമുക്ക് പാട്ട് കേൾക്കാം.

നമസ്കാരം ഇസൈ തെണ്ടൽ, ഞാൻ മിഷ കൊടുങ്ങല്ലൂർ. ഇന്ന് എൻ്റെ മോൻ ഭാഗ്യനാഥിൻ്റെ ജന്മദിനമാണ്. ഭാഗ്യനാഥിന് ഭാഗ്യയ്ക്ക് ഞങ്ങളുടെയും ജന്മദിനാശംസകൾ നേരുകയാണ്. വിജയ്ഫാനായ മോന് വേണ്ടി മാസ്റ്റർ ഫിലിമിലെ കുട്ടി സ്റ്റോറി എന്ന പാട്ട് വെച്ച് തരുമ്പോൾ പ്രതീക്ഷയോടെ മിഷ. മിഷയുടെ ഇഷ്ടഗാനം കേട്ടോളൂ. ഈ ഗാനം ദളപതി വിജയാണ് പാടിയത്. കൂടെ അനിരുദ്ധ് രവിചന്ദ്രൻ ചേർന്നാണ് ഈ ഗാനം പാടിയിട്ടുള്ളത്. പാട്ട് കേട്ടോളൂ.

കുട്ടി സ്റ്റോറി ഇഷ്ടപ്പെട്ടോ? എന്നാൽ അടുത്ത പാട്ട് കേട്ടാലോ. മനോജ് തെന്നെല്ലാവരുമാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമസ്കാരം ഇസൈ തെൻഡ്രൽ. ഇന്ന് എനിക്ക് കേൾക്കേണ്ട ഗാനം പൂങ്കോയിൽ പാട്ട് പിടിച്ചെടുക്കാം, നീ വരുവായന എന്ന ചിത്രത്തിലെ ഗാനമാണിത്. അരൺമൊഴിയും ഹരിണിയും പാടിയ ഗാനം, എസ് എ രാജ്കുമാർ സംഗീതം നൽകിയ ഗാനമാണ്. വിവേകയാണ് ഈ ഗാനത്തിന് രചന നിർവഹിച്ചിരിക്കുന്നത്. മനോജിൻ്റെ ഇഷ്ടഗാനം കേട്ടോളൂ.

ഇസൈ തെണ്ടറിലെ അടുത്ത സന്ദേശം അവതാരകനായ എനിക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പ്രിയ അവതാരകൻ വിജു സാറിന് സ്നേഹപൂർവ്വം നമസ്കാരം എന്നാരംഭിക്കുന്നതാണ് സന്ദേശം. ഇന്നൊരു ചെറിയ സന്തോഷം പങ്കുവയ്ക്കാനാണ് ഈ സന്ദേശം. എൻ്റെ പ്രിയ കൂട്ടുകാരി ചെമ്പകപ്പാറയിൽ നിന്നുള്ള ചെമ്പകം ഇസൈ തെണ്ടറിൽ പരിപാടിയുടെ സ്ഥിരം ശ്രോതാവും ഈ അവതാരകൻ്റെ വലിയൊരു ആരാധികയുമാണെന്നാണ് സന്ദേശം. ഇങ്ങനെ നുണയൊന്നും പറയേണ്ട കാര്യമില്ല. ഇത് പറഞ്ഞില്ലെങ്കിലും പാട്ട് തരുന്നതിനകത്ത് യാതൊരു മടിയും ഞങ്ങൾക്കില്ല. 1994 പുറത്തിറങ്ങിയ മെയ് മാസം എന്ന ചിത്രത്തിലെ എന്മേൽ വീഴുന്ന മഴത്തുള്ളിയെ എന്ന മനോഹരമായ ഗാനം പ്രിയപ്പെട്ട ചെമ്പകത്തിനും വിജുസാറിനുമായി സ്നേഹത്തോടെ സമർപ്പിക്കും. സന്തോഷം ചെമ്പകത്തിനും അവതാരകനായ എനിക്കും ഈ ഗാനം വളരെ പ്രിയപ്പെട്ടതാണ്. തീർച്ചയായും ഈ ഗാനം കേൾപ്പിച്ചു തരാം. ഈ പാട്ട് കേൾക്കുമ്പോൾ ചെമ്പകത്തിൻ്റെ മുഖത്ത് നല്ലൊരു പുഞ്ചിരി വിരിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു എന്ന് സ്നേഹത്തോടെ അരുണിമ കോട്ടയം. അരുണിമയുടെയും ചെമ്പകത്തിൻ്റെയും ഇഷ്ടഗാനം നിങ്ങൾ പങ്കുവെച്ച് എനിക്ക് കൂടി ഇഷ്ടപ്പെടുത്തിയ ഗാനം നമുക്ക് കേൾക്കാം. ഈ ഗാനം ജയചന്ദ്രനും ചിത്രയുമാണ് പാടിയത്.

ഇനി ഇസാ ചേരാനല്ലൂർ എന്ന ശ്രോതാവിൻ്റെ സന്ദേശമാണ്. ഹായ് ഇസൈ തെൻഡ്രൽ, ഇളനെഞ്ചേവാ വണ്ണ വണ്ണ പൂക്കള നേതൃത്വത്തിലെ ഈ ഗാനം എൻ്റെ കുടുംബാംഗങ്ങൾക്കായി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും കുടുംബാംഗങ്ങൾക്കും മറ്റു ശ്രോതാക്കൾക്കുമായി ഈ ഗാനം കേൾക്കാം. ഈ ഗാനം യേശുദാസ് പാടിയത്.

ഇനി എം മണിവാണിയമ്പലം ശാന്തി നഗർ മലപ്പുറം ജില്ല എന്ന ശ്രോതാവിൻ്റെ സന്ദേശം വായിക്കാം. ഹായ് ഇസൈ തെൻഡ്രൽ, ഇന്നെനിക്ക് കേൾക്കാൻ കൊതിക്കുന്ന ഗാനം വീരത്തിരുമകൻ എന്ന ചിത്രത്തിലെ സി എൽ ആനന്ദൻ, കണ്ണദാസൻ, പി ബി ശ്രീനിവാസൻ, പി സുശീല കൂട്ടുകെട്ടിൽ പിറന്ന റോജാ മലരേ രാജകുമാരി എന്ന ഗാനമാണ്. ഈ ഗാനം വെച്ച് തരുമോ? എത്ര കേട്ടാലും മതി വരാത്ത ഈ ഗാനം അങ്ങ് ഫോർട്ട് കൊച്ചി മുതൽ ഇങ്ങ് മാഹി വരെ നീണ്ടു നിൽക്കുന്ന ഞങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയ്ക്ക് സമർപ്പിക്കുന്നു. തീർച്ചയായും ഈ ഗാനം വെച്ച് തരാം. തീർച്ചയായും ഈ സൗഹൃദ കൂട്ടായ്മയിൽ ഞങ്ങൾ സ്പൈസ് എഫും ഇസൈ തെൻഡറിലും ഉണ്ട് എന്നതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. തീർച്ചയായും എം മണിയുടെയും കൂട്ടുകാരുടെയും ഇഷ്ടഗാനം കേട്ടോളൂ.

ഇസൈത്തണ്ടിൽ ഇനി ഇഷ്ടഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രവീൺ ഫ്രം നാഗർകോവിൽ ആണ്. അദ്ദേഹം നമ്മുടെ തമിഴ്മാല പ്രൊഡക്ഷൻ ടീമിന് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷനും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും തമിഴ്മാല ടീമിന് ഞങ്ങൾ ഈ ഡെഡിക്കേഷൻ കൈമാറുന്നു. കർണ എന്ന ചിത്രത്തിലെ എയ് ഷബ്ബാന്ന് ആരംഭിക്കുന്ന ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. മനോയും സ്വർണലതയും പാടിയ ഗാനം, വിദ്യാസാഗർ ഈണമിട്ടതാണ് ഈ ഗാനം. വൈരമുത്തുവിൻ്റെ വരികൾ പാട്ട് കേട്ടോളൂ.

ഹായ് വണക്കം ഇസൈ തെണ്ടലെ. ഉല്ലാസപ്പറവൈകൾ എന്ന സിനിമയിലെ ദൈവീക രാഗം ഈ പാട്ട് ദേവികുളം സ്പൈസ് എഫ് എം നിലയാംഗങ്ങൾക്കും ഇസൈ തെണ്ടലിൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി വെച്ചു തരുമോ സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നം. ഇഷ്ടഗാനം കേട്ടോളൂ. ഈ ഗാനം ജെൻസിയാണ് പാടിയത്.

வணக்கம் இசை தென்றல். நினைத்தேன் வந்தாய் என்ன இத்திரத்திலே என்னவளே என்னவளே என ஆரம்பிக்கிற கானம் கேள்ப்பிச்சு தருமோ? வைஷ்ணவி திருப்போணத்தரையுடையதான ഈ സന്ദേശം. എല്ലാ സുഹൃത്തുക്കൾക്കുമായി ഈ പാട്ട് കേൾപ്പിക്കണമെന്നാണ് സന്ദേശത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും വൈഷ്ണവിക്കും കൂട്ടുകാർക്കുമായി ഇസൈ തെണ്ടലിൻ്റെ ഒരു ഇനിയ ഗാനം ഇതാ.

ഇനി ശ്രീധർ നവണൂരൻ്റെ ഇഷ്ട ഗാനമാണ്. ചന്ദ്രോദയം എന്ന ചിത്രത്തിലെ എങ്കിരുന്തോ ആശയകൾ എന്ന് ആരംഭിക്കുന്ന ഗാനം കേൾക്കാനാണ് അദ്ദേഹം സന്ദേശം അയച്ചിരിക്കുന്നത്. ചന്ദ്രോദയത്തിലെ ഈ ഗാനം ടി എം സൗന്ദരരാജനും പി സുശീലയുമാണ് പാടിയത്. അദ്ദേഹം പി സുശീലയുടെ ഒരു ആരാധകൻ കൂടിയാണ്. ഇഷ്ടഗാനം കേട്ടോളൂ.

മണികഴിഞ്ഞ് 10 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.